0: ഒപ്പം.
1: വളരെ പ്രതീക്ഷയോടെ വാങ്ങിയ പുതിയ ഡ്രോൺ ആദ്യത്തെ പറക്കലിൽ തന്നെ നിയന്ത്രണം വിട്ട് മരത്തിലടിച്ച് തകർന്നപ്പോൾ അവനാകെ നിരാശനായി. ഇനി ഇതൊരിക്കലും തനിക്ക് ശരിയാകില്ലെന്ന് കരുതി അവനത് മൂലയിലേക്ക് മാറ്റിവെച്ചു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തോറ്റുകൊടുക്കാൻ മനസ്സിലാതെ അവൻ തന്റെ തെറ്റെവിടെയാണെന്ന് കണ്ടെത്തി കൃത്യമായി പഠിക്കാനും കാറ്റിന്റെ ഗതി മനസ്സിലാക്കാനും തുടങ്ങി. കേടായ ഡ്രോൺ നന്നാക്കിയെടുത്ത് അവൻ വീണ്ടും അങ്ങനെ പരിശ്രമിച്ചു. തുടർച്ചയായ പരാജയങ്ങൾക്കൊടുവിൽ ഇത്തവണ അവൻ പകർത്തിയ മനോഹരമായ വീഡിയോയ്ക്ക് ഒരു വലിയ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ ഒന്നാം സമ്മാനം ലഭിച്ചു. ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടുമ്പോൾ അത് അവസാനമല്ല, മറിച്ച് അടുത്ത ശ്രമം കൂടുതൽ മികച്ചതാക്കാനുള്ള ഒരു പാഠം മാത്രമാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഓഗസ്റ്റ് 2, കൊല്ലവർഷം 1201, കർക്കിടകം 17, ഞായറാഴ്ച. ഇന്ന് സൗഹൃദ ദിനം. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ബന്ധങ്ങളിലൊന്നായ സൗഹൃദത്തെ ആഘോഷിക്കാനുള്ള ഒരു പ്രത്യേക ദിവസമാണ്. രക്തബന്ധത്തെക്കാൾ പലപ്പോഴും നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. നമ്മുടെ സന്തോഷങ്ങളിൽ കൂടെ ചിരിക്കാനും സങ്കടങ്ങളിൽ ആശ്വാസമേകാനും പ്രശ്നങ്ങളിൽ താങ്ങാകാനും നല്ല സുഹൃത്തുക്കൾക്ക് കഴിയും. ജീവിതയാത്രയിൽ നമ്മെ പിന്തുണയ്ക്കുകയും നമ്മെ മനസ്സിലാക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഓർക്കാനും അവരുടെ സ്നേഹവും നന്ദിയും പ്രകടിപ്പിക്കാനുമുള്ള ഒരു മനോഹരമായ ഓർമ്മപ്പെടുത്തലാണ് ഓരോ സൗഹൃദ ദിനവും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ സമൂഹത്തിലെ ഓരോ വിഭാഗത്തിലെയും ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ടതുമായ വിവിധ വിഷയങ്ങൾ, പദ്ധതികൾ എന്നിവയെ കുറിച്ചറിയാം ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണി മുതൽ 10 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.
1: ചെറിയ
2: വലിയ വർത്തമാനം.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: ഹായ് ഹലോ നമസ്കാരം, വെരി ഗുഡ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ചെറിയ വലിയ വർത്തമാനമാണ് ആസ്മയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ചെറിയ വലിയ വർത്തമാനവുമായിട്ട് ഇതാ ഇന്നത്തെ ദിവസം എത്തിച്ചേർന്നിരിക്കുന്നത് വേറെ ആരും അല്ല, RJ അനൂഷയാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഡേറ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് മാസം സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിതാ രണ്ടാമത്തെ ദിവസത്തിനിങ്ങനെ എത്തി നിൽക്കുകയാണല്ലേ. എത്ര പെട്ടെന്നാണ് ഓഗസ്റ്റ് തുടങ്ങിയത് ഓർമ്മയുണ്ട്. ഇപ്പൊ അതാ രണ്ടാമത്തെ ദിവസത്തിൽ മനോഹരമായ ഒരു മോർണിംഗിൽ നമ്മളിങ്ങനെ എത്തിയിരിക്കുകയാണ്. അപ്പൊ നല്ലൊരു ഞായറാഴ്ച കൂടി ആകട്ടെ എന്നുള്ള ഒരു വിഷസ് അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഐശ്വര്യമായിട്ട് നമ്മുടെ ഈ ഒരു ചെറിയ വലിയ വർത്തമാനം എന്ന പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഗസ്റ്റ് തുടങ്ങിയപ്പോൾ തന്നെ ഒരു ഓണം വൈബ് പതിയെ പതിയെ മനസ്സിലേക്കൊക്കെ ഓടി എത്തിയിട്ടുണ്ടല്ലേ. ഓണത്തിൻ്റെതായിട്ടുള്ള പാട്ടുകളും അതുപോലെ തന്നെ കുറെ അധികം കാര്യങ്ങളും നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഓണം വൈബൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഓഗസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ഒരു അടിപൊളി ഞായറാഴ്ച ദിവസത്തിൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. അപ്പോൾ ഇന്ന് ചെറിയ വലിയ വർത്തമാനത്തിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ടാണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. കീപ് ഓൺ ലിസണിംഗ് ടു ആസ്മ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നല്ല സുഹൃത്തുക്കൾ ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെയാണ്. എപ്പോഴും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അവർ എപ്പോഴും നമുക്കൊപ്പമുണ്ടെന്ന് നമുക്കറിയാം. ഇന്ന് ഓഗസ്റ്റ് 2 ഫ്രണ്ട്ഷിപ്പ് ഡേ.

0: ശരിയ
1: വലിയ വർത്തമാനം.
0: യെസ് വെൽക്കം ബാക്ക് ടു ചെറിയ വലിയ വർത്തമാനം. കൂടെയുള്ളത് ആർ ജെ അനൂഷയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയ വലിയ വർത്തമാനത്തിലെ ടോപ്പിക് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വിവിധ സ്കോളർഷിപ്പ് സ്കീംസിനെ പറ്റിയിട്ടാണ് നമ്മൾ കേട്ടറിയാനായിട്ട് പോകുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വപ്ന ൾക്ക് വേണ്ടിയിട്ട് തണലാകാൻ, അതായത് പഠന സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് തണലാകാനായിട്ട് അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ നൽകുന്ന പ്രധാന സ്കോളർഷിപ്പുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ വലിയ വർത്തമാനം എന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ കേട്ടറിയാൻ പോകുന്നത്. അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ കാരണം ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം മുടങ്ങി പോകരുത് എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ഒരുപാട് സ്കോളർഷിപ്പ് സ്കീംസുകൾ നടപ്പിലാകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു അവബോധം ഇല്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം. അപ്പൊ എന്തായാലും ഇന്ന് മെയിൻ ആയിട്ടും സ്കോളർഷിപ്പ് സ്കീംസിനെ പറ്റിയിട്ടാണ് നമ്മൾ കേട്ടറിയാൻ പോകുന്നത്. ആദ്യത്തേത് LSS USSS എന്നുള്ള ഒരു സ്കോളർഷിപ്പാണ്. അതായത് നമ്മുടെ LP UP സ്കൂൾ കുട്ടികൾക്കായിട്ട് നടത്തുന്ന പരീക്ഷകൾ LSS, അതായത് ലോവർ സെക്കൻഡറി സ്കോളർഷിപ്പ്, USSS എന്ന് പറഞ്ഞാല് അപ്പർ സെക്കൻഡറി സ്കോളർഷിപ്പ് എന്നിവയാണ്. ഇതിൽ LSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന മിടുക്കരായ കുട്ടികൾക്ക് എഴുതാവുന്ന ഒരു എക്സാമാണ് ആക്ച്വലി ഇത്. USSS എന്ന് പറഞ്ഞാൽ ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുന്നത്. അപ്പോൾ ഈ പരീക്ഷകളിൽ ഉന്നത വിജയം നേടുന്ന കുട്ടികൾക്ക് ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് വർഷം തോറും സാമ്പത്തിക സഹായം ലഭിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ സ്കോളർഷിപ്സ് മറക്കണ്ട, LSS ആൻഡ് USSS എന്നുള്ളതാണ് സ്കോളർഷിപ്പുകൾ. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് LP UP സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ട് നടത്തുന്ന പ്രധാനപ്പെട്ട രണ്ട് സ്കോളർഷിപ്പ് എക്സാംസുകളാണ് LSS ആൻഡ് USSS എന്ന് പറയുന്നത്. ഇനി LSS ഇത് ആർക്കൊക്കെ എഴുതാമെന്ന് നോക്കുകയാണെങ്കിൽ, സർക്കാരുമായിട്ട് അംഗീകാരമുള്ള LP സ്കൂളുകളിൽ, സർക്കാർ അംഗീകൃതമായിട്ടുള്ള LP സ്കൂളുകളിൽ പഠിക്കുന്ന നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നത്. മാത്രമല്ല അർഹത വരുന്നത് മൂന്നാം ക്ലാസ്സിലെ വാർഷിക മൂല്യനിർണയത്തിലും അതുപോലെ നാലാം ക്ലാസ്സിലെ ആദ്യപാദ മൂല്യനിർണയത്തിലും എല്ലാ വിഷയങ്ങൾക്കും A grade ലഭിച്ച കുട്ടികൾക്കാണ് അവസരം കേട്ടോ. ആ ഒരു കാര്യം മറക്കാതിരിക്കാം. മൂന്നാം ക്ലാസ്സിലെ വാർഷിക മൂല്യനിർണയത്തിലും നാലാം ക്ലാസ്സിലെ ആദ്യപാദ മൂല്യനിർണയത്തിലും എല്ലാ വിഷയങ്ങൾക്കും A grade ലഭിച്ചിരിക്കണം. ഇനി പരീക്ഷാ രീതിയെ പറ്റി പറയുകയാണെങ്കിൽ, രണ്ട് പേപ്പറുകളിലായിട്ട് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ഭാഷാ വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഗണിതം, പരിസര പഠനം, ഇംഗ്ലീഷ് തുടങ്ങിയവയൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. സ്കോളർഷിപ്പ് തുക എന്ന് പറയുന്നത് വിജയിക്കുന്ന കുട്ടികൾക്ക് UP വിഭാഗത്തിൽ 5, 6, 7 ക്ലാസ്സുകളിലായിട്ട്, അതായത് തുടർ പഠനത്തിനായിട്ട് വർഷം തോറും സാമ്പത്തിക സഹായം ലഭിക്കുന്ന ഒരു സ്കോളർഷിപ്പ് സ്കീമാണ് LSS എന്ന് പറയുന്നത്. ഇനി USSS നെ പറ്റി കേട്ടറിയാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. സ്റ്റേ ട്യൂൺഡ്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ബിമുസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ബിമുസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ബിമുസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: യെസ്, അങ്ങനെ ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വിവിധ സ്കോളർഷിപ്പ് സ്കീംസിനെ പറ്റിയിട്ടാണ് നമ്മൾ കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ LSS എന്താണ് എന്ന് കേട്ടു. ഇനി അടുത്തത് USS എന്താണെന്ന് കേൾക്കാം. അതായത് അപ്പർ സെക്കൻഡറി സ്കോളർഷിപ്പ് എന്നതാണ് USSന്റെ മീനിങ്. ആർക്കൊക്കെ ഈ ഒരു എക്സാം എഴുതാമെന്ന് നോക്കുകയാണെങ്കിൽ UP സ്കൂളിലെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അർഹത വരുന്നത് 5-6 ക്ലാസ്സുകളിലെ വാർഷിക പരീക്ഷയും 7ാം ക്ലാസ്സിലെ ആദ്യ പാദ പരീക്ഷയിലും എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് നേടുക എന്നുള്ളതാണ്. ഇങ്ങനെ എ ഗ്രേഡ് നേടിയ കുട്ടികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പരീക്ഷാ തീയതി വരുന്നത് 2 പേപ്പറുകളിലായിട്ട് നടക്കുന്നു. 1ാം ഭാഷ, ഇംഗ്ലീഷ്, ഗണിതം, ശാസ്ത്രം, സാമൂഹിക ശാസ്ത്രം എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം കൂടി ഓർത്തു വയ്ക്കുക. ഇനി സ്കോളർഷിപ്പ് തുകയെപ്പറ്റി പറയുകയാണെങ്കിൽ വിജയിക്കുന്ന കുട്ടികൾക്ക് ഹൈസ്കൂൾ തലത്തിൽ, അതായത് 8, 9, 10 ക്ലാസ്സുകളിൽ തുടർ പഠനത്തിനായിട്ട് സാമ്പത്തിക ധനസഹായം ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഒന്നുകൂടി ബ്രീഫ് ആയിട്ട് LSS USS എന്താന്ന് പറയുകയാണെങ്കിൽ, LSS 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പരീക്ഷ നടത്തുന്നത് കേരള പരീക്ഷാ ഭവനാണ്. ആൻഡ് പരീക്ഷ രീതി, ചോദ്യങ്ങളുടെ രീതിയെ പറ്റി പറയുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും പിന്നെ വിവരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ആയിരിക്കും. ഇതിന്റെ മെയിൻ ലക്ഷ്യമെന്ന് പറയുന്നത് LP തലത്തിലെ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അതേസമയം USSനെ പറ്റി പറയുകയാണെങ്കിൽ 7ാം ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു എക്സാം നടത്തുന്നത് പരീക്ഷാ ഭവൻ ആണ്. പിന്നെ ക്വസ്റ്റ്യൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണും. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പിന്നെ UP തലത്തിലെ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് USS എന്നുള്ള ഈ ഒരു സ്കോളർഷിപ്പിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപേക്ഷ സമർപ്പിക്കേണ്ടതും ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടതും എല്ലാം സ്കൂളുകൾ വഴി പരീക്ഷാഭവന്റെ ഔദ്യോഗിക പോർട്ടൽ വിജ്ഞാപനം അനുസരിച്ചാണ് നടക്കുന്നത്. ഇനി LSS സിലബസും അതുപോലെ ചോദ്യശൈലിയും ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കേൾക്കാം. 4ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് കേട്ടോ പരീക്ഷകളൊക്കെ നടക്കുന്നത്. ആകെ 2 പേപ്പറുകളാണ് ഉണ്ടാവുക, പേപ്പർ 1 ആൻഡ് പേപ്പർ 2. പേപ്പർ 1 വിഷയങ്ങൾ എന്തൊക്കെയാന്ന് നോക്കുകയാണെങ്കിൽ, അതായത് LSSലെ വിഷയങ്ങളെ പറ്റിയിട്ടാണ് ഈ പറയുന്നത് കേട്ടോ. വിഷയങ്ങൾ മെയിനായിട്ടും മലയാളം 1ാം ഭാഷ, അതായത് ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം, പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ്. ആകെ മാർക്ക് വരുന്നത് 35. ഇനി സിലബസും ശൈലിയെ പറ്റി പറയുകയാണെങ്കിൽ, ലാംഗ്വേജ് ഫസ്റ്റില് 20 മാർക്കായിരിക്കും. എന്തെങ്കിലും കവിത കംപ്ലീറ്റ് ആക്കാൻ, അല്ലെങ്കിൽ വരികളുടെ അർത്ഥം, വ്യാകരണ ചോദ്യങ്ങൾ, പര്യായ പദം, വിപരീത പദം, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതുപോലെ ലഘു ഉപന്യാസം അല്ലെങ്കിൽ കുറിപ്പ് തയ്യാറാക്കുക തുടങ്ങിയിട്ടുള്ളവയായിരിക്കും സിലബസിൽ, അതായത് 1ാം ലാംഗ്വേജിൽ വരുന്നത്. ഇനി സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷിൽ വരുന്നത് 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് എന്തൊക്കെയാണ് ചോദ്യ രീതികളെന്ന് നോക്കുകയാണെങ്കിൽ, ലളിതമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. ഈ വിട്ടുപോയ വാക്കുകളൊക്കെ പൂരിപ്പിക്കുക, അല്ലെങ്കിൽ ചിത്രങ്ങൾ കണ്ടുള്ള വ്യാകരണ രചന, പിന്നെ കത്ത് അല്ലെങ്കിൽ പ്രൊഫൈൽ ഒക്കെ തയ്യാറാക്കുക തുടങ്ങിയിട്ടുള്ളവയായിരിക്കും ഇവിടെ മെയിൻ ആയിട്ട് വരിക. പേപ്പർ 2 വരുന്നത് 2 സബ്ജക്റ്റുകളാണ്, 1 EVS, 1 മാത്തമാറ്റിക്സ് ആണ്. ആകെ 35 മാർക്കാണ് കേട്ടോ. ഇനി സിലബസിനെ പറ്റി പറയുകയാണെങ്കിൽ, പരിസര പഠനം, അതായത് EVSന് 20 മാർക്കാണ്. 4ാം ക്ലാസ്സിലെ ശാസ്ത്രം, സാമൂഹ്യ ശാസ്ത്ര പാഠഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ, പിന്നെ സർഗാത്മകവും ചിന്തോദ്ദീപകവുമായിട്ടുള്ള നിർമ്മിതികളെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരിക. ഇനി ഗണിതത്തെ പറ്റി പറയുകയാണെങ്കിൽ 15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മാത്തമാറ്റിക്സിൽ നിന്ന് വരിക. ഇവിടെ അടിസ്ഥാന ഗണിത ക്രിയകൾ, സംഖ്യാ പാറ്റേൺസ്, പിന്നെ ലളിതമായിട്ടുള്ള പ്രശ്നപരിഹാരം, അതായത് പ്രോബ്ലം സോൾവിംഗ് ഒക്കെ ഇവിടെ ഉണ്ടാകും. ഇനി USSന്റെ സിലബസും ചോദ്യശൈലിയും കേൾക്കാം ഒരു കുട്ടി ബ്രേക്കിന് ശേഷം. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: കേട്ടത് സത്യമാണ്. അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസിസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ ബാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റിൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ് നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ് കുന്നക്കര അടൂർ റോഡ് കൊട്ടാരക്കര.
3: 10th വാർഷികത്തിന്റെ നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ സാൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ സാൻഡ് സർജിക്കൽസ് ചന്തമുക്ക് കൊട്ടാരക്കര.
4: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
5: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
6: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്. കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
4: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
6: YS ഉള്ളപ്പോൾ വൈ വറി.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരു കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാരു കസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽക്കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
5: നല്ല സുഹൃത്തുക്കൾ ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെയാണ്. എപ്പോഴും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അവർ എപ്പോഴും നമുക്കൊപ്പമുണ്ടെന്ന് നമുക്കറിയാം. ഇന്ന് ഓഗസ്റ്റ് 2 ഫ്രണ്ട്ഷിപ്പ് ഡേ.

0: spread love.
1: ചെറിയ
2: വലിയ വർത്തമാനം
1: കേട്ടോണ്ടിരിക്കുന്നത് ചെറിയ വലിയ വർത്തമാനമാണ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പ് സ്കീംസിനെ പറ്റിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ടും കേട്ടോണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ LSS, USS എന്നീ സ്കോളർഷിപ്പ് സ്കീംസുകളെ പറ്റിയിട്ട് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോ LSSന്റെ എക്സാം രീതികളെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കേട്ടു. ഇനി USSന്റെ സിലബസും ചോദ്യശൈലിയും എന്തൊക്കെയാണ് എന്ന് നോക്കാം. അതായത് 7ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ് ഇതിൽ മെയിൻ ആയിട്ടും വരുന്നത്. ആകെ 2 പേപ്പറുകളാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇനി ഫസ്റ്റ് പേപ്പറിനെ പറ്റി പറയുകയാണെങ്കിൽ മലയാളം അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഫസ്റ്റ് ലാംഗ്വേജ് ആൻഡ് സെക്കൻഡ് ലാംഗ്വേജ്, ഇവിടെ ആകെ മാർക്ക് 45ലായിരിക്കും. ഇനി സിലബസും ശൈലിയും പറ്റി പറയുകയാണെങ്കിൽ 1ാം ലാംഗ്വേജിൽ ഭാഷാപരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. പിന്നെ സാഹിത്യകാരന്മാര്, കൃതികൾ, വ്യാകരണം തുടങ്ങിയവയൊക്കെ ആയിരിക്കും. ഈ ഫസ്റ്റ് ലാംഗ്വേജിൽ തന്നെ പാർട്ട് എ, പാർട്ട് ബി എന്നീ 2 രീതിയിൽ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ 15 മാർക്കിനുള്ള പാർട്ട് എയിലാണ് ഭാഷാപരമായിട്ടുള്ള ക്വസ്റ്റ്യൻസും സാഹിത്യകാരന്മാരെ, കൃതികളെ, വ്യാകരണം എന്നിവ വരുന്നത്. പാർട്ട് ബിയിൽ 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിന് ചോദിക്കുന്നത് കവിത, അപഗ്രഥനം, അതുപോലെ ഉപന്യാസം, പിന്നെ സർഗാത്മക രചനകൾ എന്നിവയാണ്. ഇനി സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷിൽ വരുന്നത് മെയിനായിട്ടും ഗ്രാമർ ആയിരിക്കും. പിന്നെ കോംപ്രഹെൻഷൻ പാസേജ്, അതായത് ഖണ്ഡിക വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം തയ്യാറാക്കുക. പിന്നെ നോട്ടീസ്, ഇമെയില്, പ്രൊഫൈല് എന്നിവ തയ്യാറാക്കുക തുടങ്ങിയിട്ടുള്ളവയായിരിക്കും ചോദ്യ രീതികളായിട്ട് വരുന്നത്. ഇനി പേപ്പർ 2ലേക്ക് വരികയാണെങ്കിൽ മെയിനായിട്ടും മാത്സ് ഉണ്ടാകും, പിന്നെ ബേസിക് സയൻസ് ഉണ്ടാകും, സോഷ്യൽ സയൻസ് ഉണ്ടാകും. ഈ 3 സബ്ജക്റ്റുകളെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും എക്സാംസ് നടത്തുക. ഇവിടെ ആകെ മാർക്ക് വരുന്നത് 45 ആണ് കേട്ടോ. ഇനി സിലബസിനെയും ശൈലിയെയും പറ്റി പറയുകയാണെങ്കിൽ മാത്തമാറ്റിക്സിൽ 15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അതിൽ ഭിന്നസംഖ്യകള്, ശരാശരി, കോണുകള്, ജ്യാമിതി, ബീജഗണിത തത്വങ്ങള്, പിന്നെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. ഇനി അടിസ്ഥാന ശാസ്ത്രത്തിൽ നിന്നാണെങ്കിൽ 15 മാർക്കിൻ്റെതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ഈ ജീവശാസ്ത്രം, ഭൗതികശാസ്ത്രം, രസതന്ത്രം ഇവയിലെ ക്വസ്റ്റ്യൻസ്, ഇവയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ആശയാവലികൾ, പിന്നെ പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക. ഇനി സാമൂഹ്യശാസ്ത്രത്തിൽ നിന്നാണ് എങ്കിൽ 15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ചരിത്രം ഉണ്ടാകും, ഭൂമിശാസ്ത്രം ഉണ്ടാകും, പിന്നെ പൗരശാസ്ത്രം, ഭൂപട വായന, ലളിതമായിട്ടുള്ള പൊതുവിജ്ഞാനം എന്നിവയൊക്കെയാണ് ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെയാണ് LSSന്റെയും USSന്റെയും പരീക്ഷാ രീതികൾ. ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോവുകയാണ്, സ്റ്റേ ട്യൂൺഡ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
3: നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC Road, ലോവർ കരിക്കം, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ, സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്, അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസിസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ചായിട്ടാണോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
7: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road Private Bus Stand in Samibam, Pulaman, Kottarakara.
4: Ashraya FM 90,
0: Nadinoppam, Nattarkoppam.
5: Cheriya
1: Valiya Vartamanam.
5: അപ്പോൾ LSS USS എന്നീ സ്കോളർഷിപ്പ് സ്കീംസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു എക്സാം എഴുതിയാൽ മാത്രമേ അവർ സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ചോദ്യങ്ങളുടെ ഒരു പൊതു സ്വഭാവത്തെ പറ്റി പറയുകയാണെങ്കിൽ, അതായത് ക്വസ്റ്റ്യൻസിന്റെ ഒരു പാറ്റേൺ ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആദ്യം ഉണ്ടാവുക. ശരിയായിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതേണ്ട ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ ഈ ഒരു പരീക്ഷയിൽ ഉണ്ടാകും. പിന്നെ വിവരണാത്മകമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഈ കുറിപ്പ്, ഉപന്യാസം, കത്ത്, പരീക്ഷണ കുറിപ്പ് തുടങ്ങിയവയൊക്കെ തയ്യാറാക്കേണ്ട ചോദ്യങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണും. വെറുതെ കാണാതെ പഠിച്ച വിവരങ്ങൾ എഴുതുന്നതിന് പകരമായിട്ട് കുട്ടികളുടെ ചിന്താശേഷിയും അതുപോലെ തന്നെ പ്രശ്നപരിഹാരം, ആ ഒരു പ്രോബ്ലം സോൾവിംഗ് അബിലിറ്റിയും ഒക്കെ അളക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പോൾ ഈ മൂന്ന് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും മെയിൻ ആയിട്ടും ഈ എക്സാമിന് വേണ്ടിയിട്ട് വരുന്നത്. ഇനി അടുത്ത ഒരു സ്കോളർഷിപ്പ് സ്കീമാണ് NMMS എന്ന് പറയുന്നത്. അതായത് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ്. എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന മികച്ച ഒരു സ്കോളർഷിപ്പാണ് NMMS എന്ന് പറയുന്നത്. ഈ പൊതുവിദ്യാലയങ്ങളിൽ, അതായത് ഗവൺമെന്റ് ആകട്ടെ, എയ്ഡഡ് ആകട്ടെ, പൊതുവിദ്യാലയങ്ങളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നതും ഇനി കുടുംബ വാർഷിക വരുമാനം 3.5 ലക്ഷത്തിൽ താഴെയുള്ളതുമായിട്ടുള്ള കുട്ടികൾക്കാണ് ഇതിൽ അപേക്ഷിക്കാനുള്ള അർഹത വരുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് നോക്കുകയാണെങ്കിൽ, എട്ടാം ക്ലാസ്സിൽ വെച്ച് നടത്തുന്ന ഈ ഒരു പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ 9, 10, 11, 12 ഈ 4 ക്ലാസ്സുകളിലായിട്ട് പ്രതിവർഷം 15,000 രൂപ വീതം സാമ്പത്തിക സഹായം കുട്ടികൾക്ക് നേരിട്ട് ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കേന്ദ്ര മന്ത്രാലയത്തിന്റെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് നടപ്പിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയതല സ്കോളർഷിപ്പ് പദ്ധതികളിൽ ഒന്നാണ് കേട്ടോ ഈ ഒരു NMMS എന്ന് പറയുന്നത്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മിടുക്കരായിട്ടുള്ള കുട്ടികളെ എട്ടാം ക്ലാസ്സോടെ പഠനം ഉപേക്ഷിക്കുന്നത് തടയുക എന്നുള്ളതാണ് ആക്ച്വലി ഈ ഒരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് സംസ്ഥാന പരീക്ഷാ ഭവനാണ് ഈ ഒരു പരീക്ഷ നടത്തുന്നത്. ഇനി ഇതിനുള്ള അർഹതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. സംസ്ഥാനത്തെ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ റെസിഡൻഷ്യൽ സ്കൂളുകളെ, കേന്ദ്രീയ വിദ്യാലയം, പിന്നെ നവോദയ സ്കൂളുകൾ എന്നിവിടങ്ങളിലെ കുട്ടികൾക്ക് അവസരമില്ല എന്നുള്ളൊരു കാര്യം കൂടി ഓർക്കുക. അതുപോലെ രക്ഷിതാക്കളുടെ ആകെ വാർഷിക വരുമാനം 3,50,000 രൂപയിൽ കവിയാൻ പാടില്ല. പിന്നെ 7ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയിൽ കുറഞ്ഞത് 55% മാർക്ക് നേടിയിരിക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. ഇനി SC ST വിഭാഗക്കാരാണെങ്കിൽ 50% മാർക്ക് നേടിയാൽ മതിയാകും. അപ്പൊ സ്കോളർഷിപ്പ് തുകയെയും ആനുകൂല്യങ്ങളെയും പറ്റി ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. സ്റ്റേ ട്യൂൺ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
4: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ചെറിയ
1: വലിയ വർത്തമാനം
0: കേട്ടോണ്ടിരിക്കുന്നത് ചെറിയ വലിയ വർത്തമാനമാണ്. കൂടിയുള്ളത് ആർജെ അനൂഷയാണ്. അപ്പോ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പിനെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പരീക്ഷയിൽ വിജയിക്കുന്ന കുട്ടികൾക്ക് 9, 10 പിന്നെ +1, +2 ക്ലാസ്സുകളിൽ, അതായത് ആകെ 4 വർഷത്തേക്കുള്ള പഠന സഹായമാണ് ഇതുവഴി ലഭിക്കുന്നത് കേട്ടോ. പ്രതിമാസം പ്രതിവർഷമായിട്ട് 15,000 രൂപ വീതമാണ് ലഭിക്കുന്നത്. അതായത് മാസം 1,000 രൂപ നിരക്കിൽ ലഭിക്കുന്നതായിരിക്കും. തുക തപാൽ വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഇനി ഇതില് പരീക്ഷയിൽ ആകെ 2 പേപ്പറുകളാണ് ഉണ്ടാകുക, അതായത് 2 സെക്ഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എല്ലാ ചോദ്യങ്ങളും മൾട്ടിപ്പിൾ ചോയ്സ് രീതിയിലായിരിക്കും വരിക. പേപ്പർ 1 എന്ന് പറയുന്നത് മെന്റൽ അബിലിറ്റി ടെസ്റ്റ് ആണ്. 90 ചോദ്യങ്ങൾ 90 മാർക്കാണ് ഇവിടെ വരുന്നത്. അതും 90 മിനിറ്റിന്റെ സമയത്തിനുള്ളിൽ എക്സാം എഴുതി കഴിയണം. പേപ്പർ 2 എന്ന് പറയുന്നത് സാറ്റ്, അതായത് സ്കോളാറ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയും. 90 ചോദ്യങ്ങൾ 90 മാർക്കിൻ്റെതായിട്ട് വരുന്നു. 90 മിനിറ്റ് ആണ് ഈ ഒരു എക്സാം എഴുതാനുള്ള സമയം എന്ന് പറയുന്നത്. ഇനി മെന്റൽ അബിലിറ്റി ടെസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ കുട്ടികളുടെ ചിന്താശേഷിയും യുക്തിസഹമായിട്ട് ചിന്തിക്കാനുള്ള കഴിവുമാണ് ഇതിൽ മെയിനായിട്ട് പരിശോധിക്കുന്നത്. അതിൽ തന്നെ കോഡിങ്, ഡീകോഡിങ്, പിന്നെ സംഖ്യാശ്രേണികൾ, പാറ്റേൺസ്, ചിത്രങ്ങൾ ഉപയോഗിച്ചുള്ള പ്രോബ്ലം സോൾവിങ്, ബ്ലഡ് റിലേഷൻസ്, ഇതൊക്കെയാണ് മെയിനായിട്ടും ഈ ഒരു മെന്റൽ അബിലിറ്റി ടെസ്റ്റിലൂടെ പരീക്ഷിക്കുന്നത്. ഇനി സാറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, അതായത് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ 7-8 ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിൽ വരിക. ഇവിടെ തന്നെ മാത്തമാറ്റിക്സ് 20 മാർക്കിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. പിന്നെ അടിസ്ഥാന ശാസ്ത്രത്തിൽ നിന്ന് 35 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. സോഷ്യൽ സയൻസിൽ നിന്നും 35 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇനി വിജയിക്കുന്നതിനുള്ള യോഗ്യതാ മാർക്ക് എന്ന് പറയുന്നത് ഇപ്പൊ പൊതുവിഭാഗം ജനറൽ OBC വിഭാഗക്കാർക്കാണെങ്കിൽ 2 പേപ്പറുകളിലും കൂടി കുറഞ്ഞത് 40 മാർക്ക് ലഭിക്കണം എന്നുള്ളതാണ്. ഇനി SC ST ഭിന്നശേഷി വിഭാഗക്കാർക്കാണെങ്കിൽ 2 പേപ്പറുകളിലും കൂടി കുറഞ്ഞത് 32 മാർക്ക് നേടണം എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഇനി പരീക്ഷാഭവന്റെ ഔദ്യോഗിക പോർട്ടൽ വഴിയാണ് വിജ്ഞാപനം വരുന്നത്. അപ്പോൾ അപേക്ഷകൾ കുട്ടികളുടെ സ്കൂൾ പ്രധാന അധ്യാപകർ വഴിയാണ് ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ടത്. വിജയിച്ച ശേഷം തുക ലഭിക്കുന്നതിനായിട്ട് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ, അതായത് NSP പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യവുമുണ്ട്. എന്തായാലും ഒരു കുട്ടി ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
9: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
10: ശനിയാഴ്ച വാങ്ങാനേ, അൾജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
9: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൾജോയിൽ.
10: അൾജോ, വിലക്കുറവിന്റെ വിസ്മയം.
11: അൾജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൾജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആറ്റ് ഉമ്മന്നൂർ.
12: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
13: നല്ല സുഹൃത്തുക്കൾ ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെയാണ്. എപ്പോഴും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അവർ എപ്പോഴും നമുക്കൊപ്പമുണ്ടെന്ന് നമുക്കറിയാം. ഇന്ന് ഓഗസ്റ്റ് 2, ഫ്രണ്ട്ഷിപ്പ് ഡേ.

0: ജസ്റ്റ് ഓസം.
1: നോ ടെൻഷൻ ബേബേ.
2: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: 10th varshikathinte nenavil Kottarakara Dhanya Medical Surgical and Laboratory, August 1 mudal September 30 vare ella marunnukalkkum surgical upakaranangalkkum laabha parishodhanangalkkum vamban vilakkurav. Dhanya Medical and Surgicals, Chandamukka, Kottarakara. Frozen foodukal thedi alayendathilla. Antharashtra nilavaramulla frozen foodukal ishtamullathu GMC Frozen Foods-il ninnum thirinjedukkam. GMC Frozen Foods, Nirmala Hospital Building, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിലെ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
6: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: ചെറിയ
5: വലിയ വർത്തമാനം.
4: യെസ്, അപ്പോൾ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വിവിധ സ്കോളർഷിപ്പുകളെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് വിദ്യാധനം സ്കോളർഷിപ്പ് എന്താണ് എന്ന് കേൾക്കാം. അതായത് 10th ക്ലാസ് കംപ്ലീറ്റ് ആക്കിയ കുട്ടികൾക്ക് ഉപരിപഠനത്തിന് സഹായകരമാകുന്ന ഒന്നാണ് വിദ്യാധനം സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ നൽകുന്ന ഈ ഒരു സ്കോളർഷിപ്പിന് 10th ക്ലാസ്സിലെ മികച്ച വിജയം നേടി സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. +1 +2 പഠനത്തിന് വേണ്ടിയിട്ട് വർഷത്തിൽ 6,000 രൂപ വരെയാണ് ഈ ഒരു പദ്ധതിയിലൂടെ ലഭിക്കുന്നത് കേട്ടോ. വിദ്യാധനം സ്കോളർഷിപ്പ് എന്നത് SD ഷിബുലാലിന്റെയും, അതായത് ഇൻഫോസിസ് സ്ഥാപകനായിട്ടുള്ള SD ഷിബുലാലിന്റെയും കുമാരി ഷിബുലാലിന്റെയും നേതൃത്വത്തിലുള്ള സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ നടപ്പിലാക്കുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്വകാര്യ സ്കോളർഷിപ്പ് പദ്ധതിയാണ് കേട്ടോ. അപ്പൊ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന എന്നാൽ പഠനത്തിൽ തിളങ്ങി നിൽക്കുന്ന മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ 10th ക്ലാസ്സിന് ശേഷമുള്ള ഉന്നത വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് ആരംഭിച്ചതാണ് ഈ ഒരു പദ്ധതി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇതിനുള്ള അർഹതാ മാനദണ്ഡങ്ങളെ പറ്റി നോക്കുകയാണെങ്കിൽ, കേരളത്തിലെ വിദ്യാധനം സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ചധികം യോഗ്യതകൾ ഉണ്ടായിരിക്കണം. അതായത് പഠന നിലവാരം എടുത്തു പറയേണ്ട ഒന്നാണ്. 10th ക്ലാസ്, അതായത് SSLC, CBSE, ICSE ആണെങ്കിൽ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയിരിക്കണം. ഇനി ജനറൽ വിഭാഗത്തിന് SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ അല്ലെങ്കിൽ കുറഞ്ഞത് 90% മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഭിന്നശേഷി വിഭാഗക്കാർക്ക് കുറഞ്ഞത് 75 മാർക്ക് അല്ലെങ്കിൽ A ഗ്രേഡ് എന്നിവ നേടിയാലും മതിയാകും. അതുപോലെ കുടുംബത്തിന്റെ വാർഷിക വരുമാനത്തെ പറ്റി പറയുകയാണെങ്കിൽ 2,00,000 രൂപയിൽ കവിയാനായിട്ട് പാടുള്ളതല്ല. പിന്നെ 10th ക്ലാസ്സിന് ശേഷം ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സുകളിൽ ചേരുന്നവരായിരിക്കണം, അവർക്കും കൂടിയേ ഈ ഒരു സ്കോളർഷിപ്പിന് അർഹത കിട്ടത്തുള്ളൂ. ഇനി +1 +2 ഡിപ്ലോമ ഇതൊക്കെ സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിവർഷം 10,000 രൂപ വീതം സാമ്പത്തിക സഹായം ലഭിക്കുന്നതായിരിക്കും, അതും 2 വർഷത്തേക്ക്. +2 ശേഷം മികച്ച പ്രകടനം കണ്ടിന്യൂ ചെയ്തു പോകുന്ന കുട്ടികൾക്ക് ഇപ്പം മെഡിസിൻ, എഞ്ചിനീയറിംഗ്, നഴ്സിംഗ്, ഡിഗ്രി തുടങ്ങിയിട്ടുള്ള ബിരുദ കോഴ്സുകൾക്കും ഈ ഒരു ഫൗണ്ടേഷൻ പ്രതിവർഷം 15,000 രൂപ മുതൽ 75,000 രൂപ വരെ ഉയർന്ന സ്കോളർഷിപ്പ് നൽകി വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയുകയാണ്. ഇനി ഇതിനുള്ള ഒരു സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞു തരാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. സ്റ്റേ ട്യൂൺഡ്.

0: ഒപ്പം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആരുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആരുക്കസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
4: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
5: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര. അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
6: ശിൽപ ജുവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര. ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
4: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. ഇടക്കാട്, കൊല്ലം.
5: ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ. 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയർസ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
6: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
7: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
6: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
7: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171.
5: കൊല്ലം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററും കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സും ചേർന്നൊരുക്കുന്ന സൗജന്യ വന്ദിത ഗൈനക്കോളജി ക്യാമ്പ് ഓഗസ്റ്റ് 9 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സിൽ വെച്ച് നടത്തപ്പെടുന്നു. ഫോർ രജിസ്ട്രേഷൻ കോൺടാക്ട് 9400232358.
4: നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ, കൊല്ലം.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: ചെറിയ
9: വലിയ വർത്തമാനം
10: കേട്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ വലിയ വർത്തമാനമാണ് വിത്ത് മീ RJ അനുഷ. അപ്പോൾ വിദ്യാധനം സ്കോളർഷിപ്പിനെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ തുകകളെ പറ്റി കേട്ടു. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. വിദ്യാധനം സ്കോളർഷിപ്പ് ആക്ച്വലി തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ ഓൺലൈൻ അപേക്ഷ, അതായത് ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പിന്നെ ഷോർട്ട് ലിസ്റ്റിംഗ് ഉണ്ട് കേട്ടോ. അതായത് 10ാം ക്ലാസ്സിലെ മാർക്കിൻ്റെയും വരുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ആദ്യഘട്ട സെലക്ഷൻ നടക്കുന്നത് ഇങ്ങനെയാണ്. ഇനി അതും കൂടാതെ തന്നെ ഓൺലൈൻ പരീക്ഷ ഉണ്ടാകും, പിന്നെ ഒരു ഇന്റർവ്യൂ കൂടി ഉണ്ടാകും. ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് എഴുത്തു പരീക്ഷയോ, അതായത് ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ നേരിട്ടുള്ള ഓൺലൈൻ ഇന്റർവ്യൂവോ ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ കുട്ടികളുടെ പഠനത്തോടുള്ള താല്പര്യവും അതുപോലെ തന്നെ സാമ്പത്തിക പശ്ചാത്തലവും ഒക്കെ ഇതിലൂടെ വിലയിരുത്തുന്നതായിരിക്കും. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ, അപേക്ഷിക്കുമ്പോൾ വേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, മെയിനായിട്ടും ഡിജിറ്റൽ രേഖകൾ, 10ാം ക്ലാസ് മാർക്ക് ലിസ്റ്റാണ്, പിന്നെ വരുമാന സർട്ടിഫിക്കറ്റ്, അപേക്ഷകന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ ഭിന്നശേഷി വിഭാഗത്തിലുള്ളവരാണെങ്കിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റും കൊടുക്കേണ്ടതാണ്. അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കുകയാണെങ്കിൽ, വിജ്ഞാപനം വരുമ്പോൾ www.vidyadhan.org എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി കംപ്ലീറ്റ് ആയിട്ടും സൗജന്യമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി കേരളത്തിന് പുറമെ കർണാടക, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് തുടങ്ങിയിട്ടുള്ള മറ്റു പല സംസ്ഥാനങ്ങളിലെ കുട്ടികൾക്കും ഈ ഒരു വിദ്യാധനം സ്കോളർഷിപ്പ് ലഭ്യമാണ് എന്നുള്ളൊരു കാര്യം കൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇൻഫോസിസ് സഹസ്ഥാപകനായിട്ടുള്ള SD ശിബുലാലിൻ്റെയും കുമാരി ശിബുലാലിൻ്റെയും നേതൃത്വത്തിലുള്ള സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ നടപ്പിലാക്കുന്ന പ്രശസ്തമായ സ്വകാര്യ സ്കോളർഷിപ്പായിട്ടുള്ള വിദ്യാധൻ സ്കോളർഷിപ്പിനെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കേട്ടുകൊണ്ടിരുന്നത്. ചെറിയ വലിയ വർത്തമാനത്തിൽ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. സ്റ്റേ ട്യൂൺ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ച് ആയാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
2: കേട്ടത് സത്യമാണ്. അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
1: അസിസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ഹിറ്റ് സോങ്സുകളുമായി മ്യൂസിക് മഫാസ് എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ 12 മണി വരെയും നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Chicken kazhikkanamengil Malabarinte yathartha fried chicken thanne venam. Malabar Fried Chicken, Ambarathunkala, Izhukod, Branch, Thoppilkadavu, Kollam. Oro biteilum crispy with Malabar flavor.
3: വർഷകത്തിന് നിലവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ സാൻഡ് ലബോറട്ടറി ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ സാൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
4: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
5: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു കെ എം കെ ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: ചെറിയ
0: വലിയ വർത്തമാനം.
9: യെസ്, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ വലിയ വർത്തമാനമാണ് കൂടെയുള്ളത് RJ അനുഷയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ടും ഈ ഒരു ചെറിയ വലിയ വർത്തമാനം എന്ന പ്രോഗ്രാമിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വിവിധ സ്കോളർഷിപ്പ് പദ്ധതികളെ പറ്റിയിട്ടാണ്. അപ്പോൾ അടുത്തതായിട്ട് ഇനി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ കൂടി കേട്ടാലോ. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ പഠനത്തിന് ആശ്വാസമേകാനായിട്ട് സാമൂഹ്യ നീതി വകുപ്പ് വഴി നിരവധി പദ്ധതികളുണ്ട്. അതിലൊന്നാണ് വിദ്യാജ്യോതി എന്ന് പറയുന്നത്. ഇവിടെ 1-ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് യൂണിഫോം

പുസ്തകങ്ങൾ ഇവയൊക്കെ വാങ്ങാനായിട്ട് ധനസഹായം ലഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ മാതൃജ്യോതി എന്ന് പറയുന്ന മറ്റൊരു പദ്ധതി കൂടിയുണ്ട്. ഇവിടെ കാഴ്ച വൈകല്യമുള്ള അമ്മമാരുടെ കുട്ടികളുടെ പരിപാലനത്തിനായിട്ട് പ്രത്യേക ധനസഹായവും നമ്മുടെ സർക്കാർ നൽകി വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഓർത്തു വയ്ക്കുക. അപ്പൊ മറക്കണ്ട, വിദ്യാജ്യോതി ആൻഡ് മാതൃജ്യോതി. ഇനി ബീഗം ഹസ്രത് മഗൽ നാഷണൽ സ്കോളർഷിപ്പ് എന്താന്ന് കേൾക്കാം. അതായത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഈ മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധിസ്റ്റ്, ജെയിൻ, പാഴ്സി ഈ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു പ്രത്യേക സ്കോളർഷിപ്പാണ് ബീഗം ഹസ്രത് മഹൽ നാഷണൽ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ 9 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്കാണ് ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനുള്ള അർഹത വരുന്നത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ധീര വനിതയായ ബീഗം ഹസ്രത് മഹലിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത് കേട്ടോ. കേന്ദ്ര സർക്കാരിന്റെ സ്കോളർഷിപ്പ് പുനഃസംഘടനയുടെ ഭാഗമായിട്ട് പ്രീ മെട്രിക്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതികൾ പരിഷ്കരിച്ചതോടുകൂടിയിട്ട് ബീഗം ഹസ്രത് മഹൽ സ്കോളർഷിപ്പിലെ അപേക്ഷകൾ ഇപ്പോൾ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴിയുള്ള പൊതുവായ പ്രീ മെട്രിക്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഘടനയിലാണ് ഉൾപ്പെടുത്തി വരുന്നത്. ഇനി ഇതിനുള്ള അർഹതാ മാനദണ്ഡങ്ങൾ നോക്കുകയാണെങ്കിൽ 9, 10, 11, 12 ക്ലാസ്സുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാം. പിന്നെ തൊട്ട് മുൻപത്തെ ക്ലാസ്സിലെ വാർഷിക പരീക്ഷയിൽ കുറഞ്ഞത് 50% മാർക്കോ അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡോ നേടിയിരിക്കണം എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. പിന്നെ രക്ഷിതാക്കളുടെ ആകെ വാർഷിക വരുമാനം വരുന്നത് 2 ലക്ഷം രൂപ, അതിൽ കവിയാൻ പാടില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ മറ്റ് സ്കോളർഷിപ്പുകൾ ആനുകൂല്യമായിട്ട് ലഭിക്കുന്നവർക്കും ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി ഓർത്തുവെക്കുക. അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഡിജിറ്റലായിട്ട് നമ്മൾ സമർപ്പിക്കേണ്ട കുറച്ചധികം രേഖകൾ കൂടിയുണ്ട്, ഡോക്യുമെന്റ്സ് കൂടെ ഉണ്ട്. അതായത് മാർക്ക് ലിസ്റ്റ്, തൊട്ട് മുൻപത്തെ വർഷത്തെ മാർക്ക് ലിസ്റ്റ്, അത് ഹെഡ് മാസ്റ്ററോ അല്ലെങ്കിൽ പ്രിൻസിപ്പളോ സാക്ഷ്യപ്പെടുത്തിയതായിരിക്കണം. പിന്നെ വില്ലേജ് ഓഫീസർ നൽകുന്ന സാക്ഷ്യപത്രം, അതായത് വരുമാന സർട്ടിഫിക്കറ്റ്, പിന്നെ സമുദായ സർട്ടിഫിക്കറ്റ്, അതുകൂടാതെ ബാങ്ക് പാസ്ബുക്ക്, പിന്നെ ആധാർ കാർഡ് അല്ലെങ്കിൽ സ്കൂൾ ഐഡന്റിറ്റി കാർഡ്. ഇനി എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷകർ ആദ്യം NSP പോർട്ടലിൽ അക്കൗണ്ട് എടുത്തിട്ട് ലോഗിൻ ചെയ്ത ശേഷം ഓൺലൈനായിട്ട് അപേക്ഷ പൂരിപ്പിച്ച് സമർപ്പിക്കേണ്ടതാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വിവിധ സ്കോളർഷിപ്പ് സ്കീംസുകളെ പറ്റിയിട്ടായിരുന്നു നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കേട്ടുകൊണ്ടിരുന്നത്. അപ്പൊ എന്തായാലും എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ഒരിക്കൽ കൂടി ഒരു അടിപൊളി സൺഡേ വിഷ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ എന്താ പതിയെ സ്കൂട്ട് ആവുകയാണ്. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രേഫം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ RJ അനുഷ സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
5: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
4: ഒള്ളാ അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
5: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയിലെ നമ്പർ വൺ സ്ഥാപനം.
4: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
5: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
4: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവർ നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
5: അയ്യോ, അത് ശരിയാ.
4: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
6: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക. വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

വെഡിങ് സോങ് എന്ന് ടൈറ്റിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു പാട്ടാണ് കേട്ടോ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ജി വി പ്രകാശ് കുമാർ മ്യൂസിക് ചെയ്ത് സൂര്യ സാർ പാടിയിട്ടുള്ള ഒരു അട്ടിപൊളി തകർപ്പൻ പാട്ടാണിത്. കെൻ കരുണാസ് ആണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പെൻ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം വിശ്വനാഥൻ സൺസ് എന്ന് പറയുന്നത് ഈസ് എൻ അപ്കമിംഗ് തമിഴ് തെലുങ്കു ഫിലിം സ്റ്റാറിംഗ് സൂര്യ, മമിത ബൈജു, രാധിക ശരത് കുമാർ. ദിസ് മൂവി ഈസ് ഡയറക്ടഡ് ബൈ വെങ്കി അത്ലൂരി ആൻഡ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സൂര്യ ദേവരനാഗവം, ഷി ആൻഡ് സായി സൗജന്യ ആൻഡ് അശിതാര എന്റർടൈൻമെന്റ്സ് ആൻഡ് ഫോർച്യൂൺ ഫോർ സിനിമാസ്. സോ ഈ മാസം ഓഗസ്റ്റ് മാസത്തിലാണ് ഈ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പോകുന്നത്. സോ ഗെറ്റ് റെഡി ഫോർ ദ ബിഗസ്റ്റ് ഫാമിലി എന്റർടൈനർ ഓഫ് 2026 എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വിശ്വനാഥൻ ആൻഡ് സൺസിലെ ദി വെഡിങ് സോങ് കേൾക്കാം ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ആസ്ട്രിയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ച് ആയാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരു കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാരു കസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
3: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശാ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശാ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
4: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നല്ല സുഹൃത്തുക്കൾ ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെയാണ്. എപ്പോഴും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അവർ എപ്പോഴും നമുക്കൊപ്പമുണ്ടെന്ന് നമുക്കറിയാം. ഇന്ന് ഓഗസ്റ്റ് 2 ഫ്രണ്ട്ഷിപ്പ് ഡേ.

ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർജി എലിക്കുട്ടി. പുതുപുത്തൻ സിനിമകളിലെ പാട്ടുകൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോ തിയേറ്ററുകളിൽ അടിപൊളിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കിടലൻ പടത്തിലെ ഒരു പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ദിസ് സോങ് ഈസ് ഫ്രം ദ മൂവി ഉന്മാദം.

ബെലൂച്ചിയും ലിജോ മോളും ചേർന്ന് അഭിനയിക്കുന്ന ഉന്മാദം സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെ ഏറുന്നോ എന്ന പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ദിസ് സോങ് ഈസ് കമ്പോസ്ഡ് ബൈ മുജീബ് മജീബ് ആൻഡ് പെൻഡ് ബൈ വിനായക് ശശികുമാർ. ഈ ഒരു കോമ്പിനേഷൻ തന്നെ ഈ ഒരു പാട്ടിനെ ഹിറ്റ് മേക്കർ ആക്കും എന്നുള്ളത് തീർച്ചയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഏറുന്നോ എന്ന് പറയുന്ന ഈ പാട്ട്, ഉന്മാദം സിനിമയിലെ ഈ പാട്ട് പാടിയിരിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് സിംഗർ, ദി വൺ ആൻഡ് ഓൺലി ജോബ് കുര്യൻ ആണ് കേട്ടോ. ഗുൽഷൻ കുമാർ, ഭൂഷൺ കുമാർ, ടി സീരീസ് ഫിലിംസ് ആൻഡ് പനോറമ സ്റ്റുഡിയോസ് ചേർന്നുകൊണ്ട് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന സിനിമയാണ് ഉന്മാദം എന്നുള്ളത്. കിരൺ ദാസാണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുമാർ, മംഗത് പഥക്, അഭിഷേക് പഥക് എന്നിവർ ചേർന്നുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമ കൂടിയാണ് ഉന്മാദം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചാക്കോച്ചിയും ലിജോ മോളും ആണ് ഇതിലെ ലീഡ് റോൾ അഭിനയിച്ചിട്ടുള്ളത്. സോ എന്തായാലും ജോബ് കുര്യൻ പാടി തകർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുജീബ് മജീദിന്റെയും വിനായക് ശശികുമാറിന്റെയും പാട്ട് നമുക്ക് കേൾക്കാം. മ്യൂസിക് മൊബൈലിലൂടെ ഓൺലി ഓൺ ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: 10 വർഷത്തിന് നിറവിൽ പെട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ സെന്റർ ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ സെന്റ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
2: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
3: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC Road, Lower Karikam, Kottarakara.

മ്യൂസിക് മപ്പാസാണ് കൂടെയുള്ളത്. ഞാൻ ആഴ്ചയെ ഏൽക്കുട്ടിയും. ഇപ്പോ ഒരു തകർപ്പൻ തമിഴ് പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. അതും ഫ്രം ദി മൂവി ഓം ചാപ്റ്റർ 1 ഉദിരം ദി ബ്ലഡ് വുഡ്.

ഇപ്പോ നമ്മുടെ യൂട്യൂബ് ട്രെൻഡിങ് ചാർട്ടില് 5th പൊസിഷനാണ് നമ്മുടെ ധനുഷിന്റെ ഈ ഒരു പാട്ടിനുള്ളത്. അലാഖലുവ എന്നാണ് കേട്ടോ ഈ ഒരു പാട്ടിലെ ടൈറ്റിൽ എഴുതിയിരിക്കുന്നത്. രോകേഷ് ലിറിക്സ് എഴുതി, സായി അഭ്യങ്കർ മ്യൂസിക് കമ്പോസ് ചെയ്ത് പാടിയിട്ടുള്ള ഒരു പാട്ടാണിത്. അഡീഷണൽ വോക്കൽസിലെ ഫ്രാൻസിസ് ഉണ്ട്, ആൻഡ് ഫീമെയിൽ വോക്കൽസിലുള്ളത് കഥാക കോറൽ എൻസെമ്പിൾ ആണ്. സോ സായി അഭ്യങ്കറിന്റെ ഒരു തകർപ്പൻ പാട്ട് തന്നെയാണിത്. ഓം ചാപ്റ്റർ 1 ഉദിരം ദി ബ്ലഡ് വുഡ് എന്നുള്ള ഈ ഒരു സിനിമ ഈസ് ഡയറക്റ്റഡ് ബൈ രാജ്കുമാർ പെരിയസ്വാമി. ആൻഡ് ഇതിലെ ലീഡ് റോളിലുള്ളത് നമ്മുടെ ധനുഷ്, മമ്മൂക്ക, സായി പല്ലവി, ശ്രീലീല എന്നിവരൊക്കെ ചേർന്നുകൊണ്ടാണ് കേട്ടോ. സോ എന്തായാലും നമുക്ക് ഒരു ഗംഭീരമായിട്ടുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് തരാനായിട്ട് പോകുന്ന ഒരു സിനിമ കൂടിയാണ് ഓം ചാപ്റ്റർ 1 ഉദിരം ദി ബ്ലഡ് വുഡ്. അപ്പൊ എന്തായാലും നമുക്ക് ഈ സിനിമയിലെ അലാഖലുവ എന്ന പാട്ട് കേൾക്കാം. ഓൺ മ്യൂസിക് പപ്പാസ് ഓൺലി ഓൺ ആശ്രയ FM 90.9.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ, സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
2: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഭാഷയുടെ അതിർവരമ്പുകൾ മായ്ച്ചു കളഞ്ഞ സംഗീത പ്രതിമ, ദുരന്തർ, ടാക്സി വല തുടങ്ങി ഒട്ടനവധി സിനിമകളിലെ ഗാനങ്ങൾക്ക് സ്വന്തമായി മലയാളം വരികൾ എഴുതി ഇൻസ്റ്റഗ്രാമിലൂടെ നിരവധി ആരാധകരെ സൃഷ്ടിച്ച സോഷ്യൽ മീഡിയ സെൻസേഷൻ.

Welcome back to Music Mappas with me, RJ Elikuttiyappan. എന്തായാലും പുതിയ പുത്തൻ പാട്ടുകളൊക്കെ നമ്മൾ ഇങ്ങനെ വൈബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറെയധികം പുതിയ പാട്ടുകൾ എനിക്ക് കേൾപ്പിക്കാനായിട്ടുണ്ട്. അപ്പൊ ദാ ഇന്ന പിടിച്ചോ ഇതേ മുരളിയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

വിശാൽ മിശ്ര പാടി, വിവേക് വരികൾ എഴുതി, തമൻ എസ് സാര മ്യൂസിക് ചെയ്തിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള പാട്ടാണ് കേട്ടോ ഇദയ എന്ന ഇദയം മുരളിയിലെ ഈ ഒരു പാട്ട്. അഥർവ, പ്രീതി, കായിഡു, നാട്ടി, തമനസ്, നിഹാരിക, രക്ഷൻ, ദ്രാവിഡ് എന്നിവരൊക്കെ ലീഡ് റോൾ അഭിനയിക്കുന്ന സിനിമയാണ് ഇദയം മുരളി എന്നുള്ളത്. ആകാശ് ഭാസ്കരനാണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ഡി ഒ പി ഇസ് ഡൺ ബൈ മനോജ് പരമഹംസ

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

രവി സാറ് ഡയറക്ട് ചെയ്ത് നമ്മുടെ ജി വി പ്രകാശ് കുമാറ് മ്യൂസിക് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമയാണ് കേട്ടോ. ശ്രീശ്രീ എന്നുള്ളത്, അതിലെ ആരോ ആരോ എന്ന് പറയുന്ന പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ദിസ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ മെലഡി, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, നമ്മളിങ്ങനെ അലിയിച്ച് കളയുന്ന ഒരു പാട്ട് കൂടിയാണ് ശ്രീശ്രീ എന്ന സിനിമയിലെ ആരോ ആരോ എന്ന് പറയുന്ന ഒരു പാട്ട്. കപിൽ കപിലനാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്, സിജു തുറവൂർ ആണ് വരികൾ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഡി ക്യുവിനെയും പൂജ ഹെഗ്ഡെയും കൂടാതെ ദീക്ഷിത് ഷെട്ടി, ജഗപതി ബാബു, രമ്യ കൃഷ്ണൻ, സച്ചിൻ കേത്കർ, റാവു രമേശ് എന്നിവരൊക്കെ അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. ആൻഡ് ദിസ് മൂവി ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ സുധാകർ ചെറുകുറി. അപ്പൊ എന്തായാലും നമുക്ക് ജി വി പ്രകാശ് കുമാർ സാറ് ഗംഭീരമായിട്ട് മ്യൂസിക് ചെയ്തിരിക്കുന്ന ശ്രീശ്രീയിലെ ആരോ ആരോ എന്ന് തുടങ്ങുന്ന ആ ഒരു പാട്ട് കേൾക്കാം. മ്യൂസിക് മപ്പാസിലൂടെ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: எந்த கலா ரசிகனும் இதை விட்டு கொடுக்க மாட்டான்.
1: You are listening to Australia FM 90. நாடினொப்பம் நாட்டார்க்கொப்பம்.
2: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകൾ ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
5: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഭാഷയുടെ അതിർവരമ്പുകൾ മായ്ച്ചു കളഞ്ഞ സംഗീത പ്രതിമ, ദുരന്തർ, ടാക്സി വല തുടങ്ങി ഒട്ടനവധി സിനിമകളിലെ ഗാനങ്ങൾക്ക് സ്വന്തമായി മലയാളം വരികളെഴുതി ഇൻസ്റ്റഗ്രാമിലൂടെ നിരവധി ആരാധകരെ സൃഷ്ടിച്ച സോഷ്യൽ മീഡിയ സെൻസേഷൻ.

0: Music Mappas.
1: Yes, we are back on Music Mappas. With me are Jail Kutiru, beautiful Aitla, Ati Manoharam Aitla. നമുക്ക് കേട്ട് കേട്ടിരുന്ന് വൈബ് ചെയ്യാൻ പറ്റുന്ന, ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ പാട്ടാണ് ഇനി നമ്മൾ മ്യൂസിക് മെമ്പേഴ്സിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതേത് പാട്ടാണെന്ന് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി ഒന്നും ആലോചിച്ച് പോകണ്ട, ഏത് പാട്ടാണ് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ഡി ക്യു അഭിനയിച്ചിട്ടുള്ള ഒരു തെലുങ്ക് പാടാണ് കേട്ടോ ഇത്. തെലുങ്കിൽ ഈ സിനിമയുടെ പേര് ആകാശംലോ ഒക്ക താര എന്നാണ്. ഇത് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആണോ എന്ന് എനിക്കറിയില്ല. ആകാശംലോ ഒക്ക താര എന്ന് പറയുന്ന സിനിമയിലെ ചിറ്റി ചിറ്റി ചീമ എന്നാണ് ഈ തെലുങ്ക് പാട്ട്. ഇതിന്റെ മലയാളം വേർഷൻ ആണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്, which is കുട്ടി കുട്ടി പൂവേ.
2: കുട്ടി കുട്ടി പൂവേ, കണ്ണട്ട് നട്ട് മെല്ലി, നീ ആരും കാണാ സ്വപ്നം കണ്ടോ.
1: AOT എന്ന് പറയാം ഈ ഒരു സിനിമേനെ ഷോർട്ട് ഫോം ആയിട്ട്. സോ ദുൽഖർ സൽമാനും സാത്വികയും ചേർന്ന് അഭിനയിച്ചിരിക്കുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. അതിന്റെ മലയാളം വേർഷൻ പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ് സങ് ബൈ നിത്യ മാമൻ. മലയാളം വേർഷൻ പാടിയിട്ടുള്ളത് നിത്യ മാമനാണ്. ജിവി പ്രകാശ് കുമാർ സാറിന്റെ മ്യൂസിക് ആണ്. ആൻഡ് ദ ലിറിക്സ് ഈസ് പെയിന്റ് ബൈ അരുൺ അലത്. ഞാൻ ചുമ്മാ പറയല്ല കേട്ടോ, നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര രസം തോന്നുന്ന, ഇഷ്ടപ്പെടാനായിട്ട് പറ്റുന്ന ഒരു പാട്ടാണ്. ഡി ക്യുവിന്റെയും സാത്വികയുടെയും കൂടെ ശ്രുതി ഹസനും ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ആൻഡ് ദിസ് മൂവി ഈസ് ഡയറക്ടഡ് by Pavan and the producers are Sandeep and Ramya. Geeta Art, Sapna Cinema, Lightbox Media and their banner lana yoru cinema nammalleke thanaayittu pogunathu. So without any further ado, let's listen to this kutti kutti poove on Music Mappas. Aliyana Shriya from 99.9 Darku Pum.

0: ഏറ്റവും മികച്ചിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യു, നന്മയുടെ രുചി ആരോഗ്യത്തിന്റെ ഉറവ്.
2: കൊല്ലം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററും കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സും ചേർന്നൊരുക്കുന്ന സൗജന്യ വന്ദിത ഗൈനക്കോളജി ക്യാമ്പ് ഓഗസ്റ്റ് 9 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സിൽ വെച്ച് നടത്തപ്പെടുന്നു. ഫോർ രജിസ്ട്രേഷൻ കോൺടാക്ട് 9400232358.
0: നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ കൊല്ലം.
2: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ശരിക്കും മാറ്റുരച്ചു നോക്കിയാൽ എന്തിനേക്കാളും ഉയർന്നു നിൽക്കും പഴയ ഗാനങ്ങളല്ലേ.

സിനിമകളെ പൊന്നാക്കി മാറ്റിയ പത്തരമാറ്റുള്ള പഴയ മനോഹരമായ ഗാനങ്ങൾ കേൾക്കാം എവർഗ്രീൻ ഹിറ്റ്സിലൂടെ. എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ആശ്രയ FM 90.

This song is sung by Aditya RK and പാട്ട് എഴുതിയിട്ടുള്ളത് നമ്മുടെ സാം സിയസും തമിഴ് ആദവനും ചേർന്നുകൊണ്ടാണ്. And this song is composed by the one and only Sam CS. She is my ചുള്ളക്കുട്ടി എന്ന് പറയുന്നത് ഇമ്മോർട്ടൽ എന്ന് പറയുന്ന ഒരു സിനിമയിലെ പാട്ടാണ് കേട്ടോ. As we all know, ഈ ഒരു സിനിമയിലെ ലീഡ് റോൾ അഭിനയിച്ചിരിക്കുന്നത് ജി വി പ്രകാശ് കുമാറും കായ്റ്റു ലോഹറും ആണ്. And this is a very beautiful song. AK ഫിലിം ഫാക്ടറിയുടെ ബാനറിൽ മാരിയപ്പൻ ചിന്നയാണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. And the DOP is done by അരുൺ രാധാകൃഷ്ണൻ. ഇമ്മോർട്ടൽ മൂവിയിൽ ഇതിന് മുന്നേ റിലീസ് ചെയ്തിട്ടുള്ള പാട്ടുകളൊക്കെയും എല്ലാവരുടെയും ഒക്കെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ട്രാക്കുകളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ആ ഒരു ലിസ്റ്റിലേക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ട് കൂടിയാണ് ഇമ്മോർട്ടലിലെ ഷീ ഈസ് മൈ ചെല്ലക്കുട്ടി എന്ന് പറയുന്ന ഈ ഒരു പാട്ട്. അപ്പൊ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം മ്യൂസിക് പർപ്പാസിലൂടെ. ആൻഡ് ഈ പാട്ടോടുകൂടി ഇന്നത്തെ മ്യൂസിക് പർപ്പാസിന്റെ എപ്പിസോഡിന്റെ അവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതുപുത്തൻ സിനിമകളിലെ അടിപൊളി ട്രാക്കുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം നമ്മുടെ മ്യൂസിക് പർപ്പാസിൽ നെക്സ്റ്റ് വീക്കിൽ. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ചെല്ലക്കുട്ടി സൈനിങ് ഓഫ്.

0: is my oil.
1: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

എല്ലാ കാലത്തും മനസ്സിൽ തങ്ങി നിൽക്കുന്ന, നമ്മെ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന, ആസ്വാദനത്തിന് മധുരം ഒട്ടും കുറയാത്ത ഗാനങ്ങളാണ് നിത്യഹരിത ഗാനങ്ങൾ, അല്ലെങ്കിൽ എവർഗ്രീൻ ഹിറ്റ്സ്. ഹൈ ഹലോ, നമസ്കാരം, വെരി ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു എവർഗ്രീൻ ഹിറ്റ്സ് ഓൺ ആശ്രയ എഫ്എം 90.9. നാട്ടാർക്കൊപ്പം എന്നതാ എവർഗ്രീൻ ഹിറ്റ്സുമായിട്ട് അപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് എല്ലാ വീക്കിലെയും പോലെ തന്നെ അർജയ് അനൂഷയാണ്. അപ്പോൾ എല്ലാ സൺഡേയ്സിലും ഈ പഴയ നിത്യഹരിത ഗാനങ്ങൾ കേൾക്കാനായിട്ട് എല്ലാ ശ്രോതാക്കളും വെയിറ്റിംഗ് ആയിരിക്കുമെന്ന് എനിക്കറിയാം. എന്തായാലും ആദ്യത്തെ ഗാനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് കേട്ടോ. 1986 സാജൽ ഡയറക്ഷൻ നിർവഹിച്ച്, എം മണി പ്രൊഡക്ഷൻ ചെയ്ത്, രോഹിണി, ഷഫീഖ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഒരു റൊമാൻറ്റിക് മൂവി തന്നെയാണ് ലവ് സ്റ്റോറി. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, ലവ് ആണ് മെയിൻ പ്രമേയം. അപ്പോൾ സിനിമയിലെ നല്ലൊരു പാട്ടാണ് നമ്മളിതാ എവർഗ്രീൻ ഹിറ്റ്സിലെ ആദ്യ ഗാനമായിട്ട് കേൾക്കാൻ പോകുന്നത്. ദാസാർ പാടി മനോഹരമാക്കി ചുനക്കര രാമൻകുട്ടി വരികൾ കുറിച്ച് ശ്യാം മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ച ഒരു മലർത്തോപ്പിലെ മലരുകൾ തൂകിടുമെന്ന ഗാനം കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC Frozen Foods ൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC Frozen Foods, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
6: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
5: അതേനേ, എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: അൽജോ ഹൈപ്പർ മാർക്കറ്റ്, നെല്ലിക്കുന്നം. അൽജോ സൂപ്പർ മാർക്കറ്റ്, പായങ്ങയിൽ. ആൻഡ്

നല്ല സുഹൃത്തുക്കൾ ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെയാണ്. എപ്പോഴും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അവർ എപ്പോഴും നമുക്കൊപ്പമുണ്ടെന്ന് നമുക്കറിയാം. ഇന്ന് ഓഗസ്റ്റ് 2 ഫ്രണ്ട്ഷിപ്പ് ഡേ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Chicken kazhikkanamengil Malabarinte yathartha fried chicken thanne venam. Malabar Fried Chicken, Ambarathunkala, Izhukod, Branch, Thoppilkadav, Kollam. Oro biteilum crispy with Malabar flavor.
3: Kettathu sathyamanu. Assisia Medical College Hospital avatharippikkunnu The Complete Motherhood Package. Pregnancyude aadya dinam muthal prasavam ulpade doctor parishodhanakal, rakta parishodhanakal, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ഇന്നത്തെ ഓർമ്മകളിലേക്ക് നമ്മളെ ഒരു തമ്മുരു മീട്ടുന്നത് പോലെ കൂട്ടിക്കൊണ്ടുപോകുന്ന ചില പാട്ടുകളുണ്ട്. കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ തുമ്പപ്പൂവിന്റെ മണവും മുറ്റത്ത് ഓടി നടന്ന ആ പഴയ നാളുകളും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. അത്തരമൊരു വസന്തമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്ന ഗാനത്തിലൂടെ നമ്മുടെ ഉള്ളിൽ വിരിയാൻ പോകുന്നത്. 1982 ബാലു മഹേന്ദ്രയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഓളങ്ങൾ എന്ന ചിത്രത്തിലെ തുമ്പീവാ തുമ്പക്കുടത്തിൽ എന്ന് തുടങ്ങുന്ന നിത്യഹരിത ഗാനം മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒട്ടനവധി ഹിറ്റുകൾ സമ്മാനിച്ച കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് സംഗീത ചക്രവർത്തി ഇളയരാജയാണ് ഈണം പകർന്നിരിക്കുന്നത്. ജാനകി അമ്മയുടെ മധുരശബ്ദത്തിൽ പിറന്ന ഈ ഒരു പാട്ട് താരാട്ടുപാട്ടായും ബാല്യകാല സ്മരണയായും ഇന്നും നമ്മുടെ കാതുകളിൽ അലയടിക്കുന്നു. കേൾക്കാം ഈ മനോഹരമായ ഗാനം അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ.

0: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
3: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: 10 വാർഷികത്തിന് നിലവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ
1: മാത്രം. കൊട്ടാരകര ഗോൾഡ് പ്യൂർ ഗോൾഡ്.
0: നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര. കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

പ്രണയം അതൊരത്ഭുതമാണ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് പെയ്തിറങ്ങുന്ന മനോഹരമായൊരനുഭൂതി. ചില പ്രണയങ്ങൾ അങ്ങനെയാണ്, എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും നമ്മൾ കാത്തിരിക്കുമെന്ന് തോന്നിപ്പിച്ചു കളയും. അത്തരമൊരു തീവ്രമായ പ്രണയത്തിന്റെ കാത്തിരിപ്പിനെ കുറിച്ചാണ് അടുത്ത ഗാനത്തിലൂടെ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. സമ്മർ ഇൻ ബത്ലഹേം എന്ന ഇക്കാലത്തെയും സൂപ്പർ ഹിറ്റ് മൂവിയിലെ എത്രയോ ജന്മമായി എന്ന് തുടങ്ങുന്ന നിത്യഹരിത ഗാനം, മലയാളികളുടെ പ്രിയപ്പെട്ട ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണങ്ങളുടെ രാജകുമാരൻ വിദ്യാസാഗർ മാന്ത്രിക സംഗീതം നൽകിയപ്പോൾ സുജാതാ മോഹന്റെയും ശ്രീനിവാസിന്റെയും ശബ്ദത്തിലൂടെ അത് നമ്മുടെ നെഞ്ചിലേക്ക് തുളച്ചു കയറിയെന്ന് പറയാം. തന്റെ മനസ്സിലെ പ്രണയം ആരോടും പറയാതെ ഒളിപ്പിച്ചു വെച്ച ഒരു പെൺകുട്ടിയുടെ വിരഹവും പ്രണയവും ഒക്കെ ഈ പാട്ടിലൂടെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. സുരേഷ് ഗോപി, ജയറാം, മഞ്ജു വാര്യർ എന്നിവർ തകർത്തഭിനയിച്ച സമ്മർ ഇൻ ബത്ലഹേമിലെ ഈ ഗാനമാകട്ടെ അടുത്തതായി എവർഗ്രീൻ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC Frozen Foods ൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC Frozen Foods, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
5: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: ഭാഷയുടെ അതിർവരമ്പുകൾ മായ്ച്ചു കളഞ്ഞ സംഗീത പ്രതിമ, ദുരന്തർ, ടാക്സി വല തുടങ്ങി ഒട്ടനവധി സിനിമകളിലെ ഗാനങ്ങൾക്ക് സ്വന്തമായി മലയാളം വരികളെഴുതി ഇൻസ്റ്റഗ്രാമിലൂടെ നിരവധി ആരാധകരെ സൃഷ്ടിച്ച സോഷ്യൽ മീഡിയ സെൻസേഷൻ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand, Samibam Pulaman, Kottarakara.
3: Ningal endo manichay parayunne, palaya kaalavonnalla Kottarakarayokke anga maari ippa kanda thirichariyathilla.
4: Kottarakarayode oppam valarnna oru sthavanam undu. നമ്മുടെ ചോയ്സ് സൈപ്പർ മാർക്കറ്റ്, അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
3: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
4: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവ്.

മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംവിധായകൻ ഭരതന്റെ സിനിമകൾ എന്നും ഒരു പെയിന്റിംഗ് പോലെയാണല്ലേ. ആ ദൃശ്യ വിസ്മയത്തിനൊപ്പം ഒഴുകി വന്ന സംഗീതമാണ് അടുത്തതായി നമ്മുടെ കാതുകളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത്. 1991 റിലീസായ കേളി എന്ന സിനിമയിലെ ഒരു മനോഹരമായ ഗാനം താരം വാൽക്കണ്ണാടി നോക്കി എന്ന പാട്ട്. ഈ ഒരു ഗാനത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? സാധാരണ നമ്മൾ ഭരതൻ സിനിമകളിൽ കണ്ടുവരാറുള്ള ഔസേ ബച്ചൻ അല്ലെങ്കിൽ ബോംബെ രവി കൂട്ടുകെട്ടിന് പകരം ഭരതൻ തന്നെ സംഗീതം നൽകി എന്നുള്ളതാണ് ഈ പാട്ടിന്റെ പ്രത്യേകത. സംഗീത സംവിധായകന്റെ റോളിലും ഭരതൻ എത്രമാത്രം ജീനിയസ് ആണ് എന്ന് ഈ ഒരൊറ്റ പാട്ട് കേട്ടാൽ നമുക്ക് മനസ്സിലാകും. കേൾക്കാം ഈ മനോഹരമായ ഗാനം അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
2: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
0: ആശ്രയ എഫ് എം 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ വ്യാപക മഴ. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ഒഡീഷയിലെത്തും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കരുത്തരായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഉഭയകക്ഷി വിഷയങ്ങളിൽ ഇന്ത്യൻ സഹകരണം ആവശ്യമെങ്കിൽ ഭീകരവാദ സംവിധാനങ്ങൾ നശിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്ന് ഇന്ത്യ. സ്പെയിനിലെ കുടിയേറ്റ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ മറ്റന്നാൾ അടിയന്തര ചർച്ച നടത്തും. കോമൺവെൽത്ത് ഗെയിംസിൽ നാലാം സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ മെഡൽ ജേതാക്കളെ അഭിനന്ദിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ഒഡീഷയിലെത്തും. ഔദ്യോഗിക പര്യടനത്തിനിടയിൽ കട്ടക്, ഭുവനേശ്വർ, ബ്രഹ്മപൂർ, ഗഞ്ചം ജില്ലകളിൽ വിവിധ വിദ്യാഭ്യാസ, സാംസ്കാരിക, ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ഒഡീഷ സന്ദർശനത്തിന്റെ ആദ്യ ദിനത്തിൽ കട്ടക്കിൽ പ്രവർത്തിക്കുന്ന ജഗദ്ഗുരു കൃപാലു സർവകലാശാലയുടെ ഉദ്ഘാടനം രാഷ്ട്രപതി നിർവഹിക്കും. തുടർന്ന് ചൊവ്വാഴ്ച തെക്കൻ ഒഡീഷയിലെ പ്രശസ്തമായ മാ കണ്ടുണി ദേവി ക്ഷേത്രത്തിൽ ദർശനവും പൂജകളും നടത്തുന്ന രാഷ്ട്രപതി മേഖലയിലെ മറ്റ് പൊതുപരിപാടികളിലും സംബന്ധിക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണങ്ങളും ഡ്രോൺ നിരീക്ഷണവും പ്രദേശത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: PBG സോൾജിയത്തോൺ കൂട്ടയോട്ട പരിപാടി രാഷ്ട്രപതി ദ്രൌപദി മുർമു രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. സായുധസേന, പൊതുജനങ്ങൾ എന്നിവർക്കിടയിലെ ബന്ധം ശക്തിപ്പെടുത്താൻ ഈ പരിപാടി സഹായിക്കുമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സോൾജിയത്തോൺ നേതൃത്വം നൽകുന്ന മിസോറാം ഗവർണർ ജനറൽ VK സിംഗ് ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവതലമുറ എപ്പോഴും ലഹരി വസ്തുക്കളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു.
2: आज हम सभी जिस अभियान के साक्षी बन रहे हैं वो अभियान व्यक्ति के लिए है, परिवार के लिए है और सबसे बड़ी बात है ये राष्ट्र के लिए है. देश ने विकसित भारत का लक्ष्य तय किया है तो इसके लिए आवश्यक है देश का युवा तन से स्वस्थ हो, मन से स्वस्थ हो, ड्रग्स जैसी घातक आदत से हमेशा हमेशा दूर हो.
0: ലഹരി ഉപയോഗത്തിനെതിരെയുള്ള 100 ആഴ്ച നീളുന്ന ജനകീയ പ്രചാരണ പരിപാടിക്കാണ് ഇതോടെ തുടക്കമായത്. യുവാക്കളെ ലഹരി വസ്തുക്കളിൽ നിന്ന് അകറ്റി നിർത്താനും സാമൂഹിക മാറ്റത്തിന്റെ വക്താക്കളാക്കി മാറ്റാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ലഹരിമുക്ത സമൂഹം എന്ന ലക്ഷ്യത്തോടെ എല്ലാ ഞായറാഴ്ചകളിലും പ്രത്യേക ബോധവത്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദേശീയ പതാകയുടെ ശില്പി പിംഗളി വെങ്കയ്യയുടെ ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും യഥാർത്ഥ ഗാന്ധിയനുമായ പിംഗളി വെങ്കയ്യ ഇന്ത്യൻ ചരിത്രത്തിൽ മായ്ക്കാനാകാത്ത സംഭാവനകൾ നൽകിയതായി ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൽ പിംഗളി വെങ്കയ്യ നൽകിയ സംഭാവനകൾ ഓരോ ഇന്ത്യക്കാർക്കും എക്കാലവും പ്രചോദനമാണെന്ന് ശ്രീ ഷാ അനുസ്മരിച്ചു. ഉഭയകക്ഷി വിഷയങ്ങളിൽ ഇന്ത്യൻ സഹകരണം ആവശ്യമെങ്കിൽ അതിനു മുൻപായി തങ്ങൾ നിർമ്മിച്ച തീവ്രവാദ സംവിധാനങ്ങൾ നശിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്ന് US ഇന്ത്യൻ സ്ഥാനപതി വിനയ് മോഹൻ കോത്ര. ആഭ്യന്തര വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിനായി ഇന്ത്യക്കെതിരെ യുദ്ധഭീഷണി മുഴക്കുന്നത് പാകിസ്ഥാന്റെ രീതിയായി മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. സിന്ധു നദീജല കരാർ സംബന്ധിച്ച ഇന്ത്യൻ നിലപാടിൽ പ്രതിഷേധിച്ച് പാകിസ്ഥാൻ അടുത്തിടെ ഇസ്ലാമാബാദിൽ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു. സ്പാനിഷ് നഗരമായ സയൂത്തയിലെ കുടിയേറ്റ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ ചൊവ്വാഴ്ച അടിയന്തര ചർച്ച നടത്തും. മൊറോക്കോയിൽ നിന്ന് ഏകദേശം 60,000 കുടിയേറ്റക്കാർ സ്പെയിനിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അതിർത്തി നിയന്ത്രണങ്ങൾക്ക് ആഹ്വാനം ചെയ്തത്. അതിർത്തി കടക്കുന്നതിനിടെ 67 പേർ മരിച്ചതായി അധികൃതർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗുജറാത്തിലെ 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഒഡീഷയിൽ വെള്ളപ്പൊക്ക ദുരിതത്തിന് ശമനമുണ്ടായിട്ടുണ്ടെങ്കിലും മഹാനദി തീരത്ത് സ്ഥിതി രൂക്ഷമായി തുടരുന്നതിനാൽ അതീവ ജാഗ്രത തുടരുകയാണ്. അതേസമയം കർണാടകം, മാഹി, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, രാജസ്ഥാൻ, പശ്ചിമബംഗാളിലെ ഹിമാലയൻ മേഖല, സിക്കിം എന്നിവിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ വ്യാപക മഴ. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴക്കെടുതികളിൽ 8 മരണം സ്ഥിരീകരിച്ചു. 8 പേരെ കാണാതായിട്ടുണ്ട്. 13 പേർക്ക് പരിക്കേറ്റു. 209 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 5,792 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായും തകർന്നു. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇടുക്കിയിൽ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും ഹൈറേഞ്ച്, ലോറേഞ്ച് മേഖലകളിൽ ഇടവിട്ട് മഴ തുടരുന്നുണ്ട്. റോഡ് ഗതാഗതവും തടസ്സപ്പെട്ട വൈദ്യുതി വിതരണവും പുനഃസ്ഥാപിക്കാനുള്ള പ്രവൃത്തികൾ ജില്ലയിൽ പുരോഗമിക്കുകയാണ്. നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് കല്ലാർകുട്ടി, കല്ലാർ, പാംബ്ല, മലങ്കര എന്നീ 4 അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറന്ന് വെള്ളം പുറത്തേക്കൊഴുക്കുന്നത് തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ മഴയെ തുടർന്ന് വൃഷ്ടിപ്രദേശങ്ങളിൽ നിന്നുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതോടെ ജില്ലയിലെ പ്രധാന ഡാമുകളിലെ ജലനിരപ്പ് ഉയരുകയാണ്. ഇടുക്കി അണക്കെട്ടിലെ ഒറ്റ ദിവസം കൊണ്ട് 4 അടിയിലേറെ വെള്ളമാണ് ഉയർന്നത്. നിലവിൽ 2340 മുകളിലാണ് ഇവിടുത്തെ ജലനിരപ്പ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 116.70 അടിയാണ്. ജില്ലയിൽ ഇന്നലെ മാത്രം 14 വീടുകൾ തകർന്നു. 7 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 101 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശന വിലക്കും രാത്രികാല യാത്രാ നിരോധനവും തുടരുകയാണ്.
0: കോമൺവെൽത്ത് ഗെയിംസിൽ 4 സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ. 10 ദിനമായ ഇന്നലെ ഇന്ത്യയ്ക്ക് 16 മെഡൽ കൂടി ലഭിച്ചതോടെ ആകെ മെഡൽ നേട്ടം 39. 13 സ്വർണം, 17 വെള്ളി, 9 വെങ്കലം എന്നിവയാണ് ഇന്ത്യ നേടിയത്. കോമൺവെൽത്ത് ഗെയിംസിൽ രാജ്യത്തിനായി മെഡൽ നേടിയ താരങ്ങളെ അഭിനന്ദിച്ച് ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. പുരസ്കാരവേദിയിൽ ത്രിവർണ പതാക ഉയരുന്നത് എല്ലാ ഇന്ത്യക്കാർക്കും ഏറെ അഭിമാനം നൽകുന്ന കാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കായികമേളയിലെ താരങ്ങളുടെ മികച്ച പ്രകടനം അവരുടെ അർപ്പണ മനോഭാവം, കായിക മികവ് എന്നിവയുടെ തെളിവാണെന്ന് ഉപരാഷ്ട്രപതിയും വരും തലമുറയ്ക്ക് പ്രചോദനമാണെന്ന് കായിക നേട്ടങ്ങളെന്ന് പ്രധാനമന്ത്രിയും അഭിപ്രായപ്പെട്ടു. 2030 കോമൺവെൽത്ത് ഗെയിംസിന് ഗുജറാത്തിലെ അഹമ്മദാബാദ് ആതിഥേയത്വം വഹിക്കും. ഗ്ലാസ്കോ ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ കോമൺവെൽത്ത് പതാകയും ബാറ്റണും അഹമ്മദാബാദ് ഏറ്റുവാങ്ങും. 1930 കാനഡയിൽ തുടക്കമിട്ട കോമൺവെൽത്ത് ഗെയിംസിന്റെ 100 വാർഷികത്തിനാണ് അഹമ്മദാബാദ് വേദിയാകുന്നത്. തായ്പേയ് ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ തൻവി ശർമ്മയ്ക്ക് BWF വേൾഡ് ടൂർ കിരീടം. ഫൈനലിൽ വിയറ്റ്നാം താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് കീഴടക്കിയാണ് തൻവി ചാമ്പ്യനായത്. ഹാൻഡ്ലൂം ഹാക്കത്തോൺ 2.0 ഡൽഹി IITയിൽ സമാപിച്ചു. കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയവുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യയിലെ കൈത്തറി മേഖലയുടെ വികസനവും നവീകരണവും ലക്ഷ്യമിട്ടായിരുന്നു പരിപാടി. 2,500 പേർ മത്സരത്തിൽ പങ്കെടുത്തു. പാകിസ്ഥാനിൽ ബലൂച്ച് പൌരന്മാർ അപ്രത്യക്ഷരാകുന്ന സംഭവങ്ങളിൽ ആശങ്കയേറുന്നു. 5 ബലൂച്ച് പൌരന്മാരെ കൂടി പാക് സുരക്ഷാസേന കസ്റ്റഡിയിലെടുത്തതായി മനുഷ്യാവകാശ സംഘടനയായ പാങ് ആരോപിച്ചു. കസ്റ്റഡിയിലുള്ളവരുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്നും അവർക്ക് നിയമസഹായവും കുടുംബവുമായി ബന്ധപ്പെടാനുള്ള സൌകര്യവും ഉറപ്പാക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. ജൂണിൽ മാത്രം 77 കൊലപാതകങ്ങളും 63 കാണാതാകൽ കേസുകളും നടന്നതായി ബലൂചിസ്ഥാൻ മനുഷ്യാവകാശ കൌൺസിലിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇറാനുമേൽ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന സൈനിക ആക്രമണം തൽക്കാലം നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനും പശ്ചിമേഷ്യൻ രാജ്യങ്ങളും അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് ഇതെന്നും അദ്ദേഹം അറിയിച്ചു. സൈനിക നടപടികൾക്കായി അമേരിക്ക പൂർണ്ണ സജ്ജമായി തുടരുകയാണെന്നും എന്നാൽ നയതന്ത്ര ചർച്ചകൾക്ക് മുൻഗണന നൽകുന്നതെന്നും US പ്രസിഡന്റ് സാമൂഹ്യമാധ്യമത്തിൽ വ്യക്തമാക്കി. കേരളത്തിൽ വ്യാപക മഴ. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ഒഡീഷയിലെത്തും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കരുത്തരായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഉഭയകക്ഷി വിഷയങ്ങളിൽ ഇന്ത്യൻ സഹകരണം ആവശ്യമെങ്കിൽ ഭീകരവാദ സംവിധാനങ്ങൾ നശിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്ന് ഇന്ത്യ. സ്പെയിനിലെ കുടിയേറ്റ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ മറ്റന്നാൾ അടിയന്തര ചർച്ച നടത്തും. കോമൺവെൽത്ത് ഗെയിംസിൽ 4 സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ. മെഡൽ ജേതാക്കളെ അഭിനന്ദിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. വാർത്തകൾ കഴിഞ്ഞു.
4: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

1981 റിലീസായ മുദ്ര എന്ന സിനിമ കാണാത്ത ഒരു മലയാളിയും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. മമ്മൂക്കയുടെ കരിയറിലെ തന്നെ ആവേശകരമായ ഒരു ആക്ഷൻ മൂവി എന്നതിലുപരി ഹൃദയസ്പർശിയായ കുറേ ഗാനങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു ആ ഒരു സിനിമ. അതിൽ എടുത്തു പറയേണ്ട ഒരു പാട്ടാണ് കൈതപ്രം മോഹൻ സിതാര കൂട്ടുകെട്ടിൽ പിറന്ന പുതുമഴയായി എന്ന പാട്ട്. MG ശ്രീകുമാറിന്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ ഒരു പുതുമഴ നനയുന്ന സുഖം പലപ്പോഴും നമ്മുടെ ഉള്ളിൽ തോന്നുമല്ലേ. കൈതപ്രത്തിന്റെ വരികൾക്ക് മോഹൻ സിതാര നൽകിയ ആ ഈണം, അത് തന്നെയാണ് ശരിക്കും ഈ പാട്ടിന്റെ മാജിക്. സിനിമയിൽ ഒരു ടാക്സി ഡ്രൈവറുടെ ജീവിതവും സംഘർഷങ്ങളും പറയുന്നതിനിടയിൽ മനസ്സിന് കുളിർമ നൽകുന്ന ഒരു നിമിഷമായാണ് ഈ പാട്ട് കടന്നു വരുന്നത്. അപ്പോൾ എന്തായാലും ഈ മനോഹരമായ പാട്ടാകട്ടെ അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
1: Chicken kazhikkanamengil Malabarinte yathartha fried chicken thanne venam. Malabar fried chicken, Ambarathunkala, Izhukod, branch Thoppilkadav, Kollam. Oro biteilum crispy with Malabar flavor.
2: വർഷകത്തിന് നിലവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ സാൻഡ് ലബോറട്ടറി ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ സാൻഡ് സർജിക്കൽസ് ചന്തമുക്ക് കൊട്ടാരക്കര.
1: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ഭാഷയുടെ അതിർവരമ്പുകൾ മായ്ച്ചു കളഞ്ഞ സംഗീത പ്രതിഭ, ദുരന്തർ, ടാക്സി വാല തുടങ്ങി ഒട്ടനവധി സിനിമകളിലെ ഗാനങ്ങൾക്ക് സ്വന്തമായി മലയാളം വരികളെഴുതി ഇൻസ്റ്റഗ്രാമിലൂടെ നിരവധി ആരാധകരെ സൃഷ്ടിച്ച സോഷ്യൽ മീഡിയ സെൻസേഷൻ.

0: കേൾക്കാം ഇന്ന് വൈകിട്ട് 7 മണി മുതൽ ആർജി അനാമികയോടൊപ്പം.
1: പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരു കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാരു കസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയ സമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: നെക്സാ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സാ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സാ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.

മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക്കുകളിൽ ഒന്നായ ഒരു ജോഷി ചിത്രത്തിലെ പാട്ടാണ് അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിലൂടെ കേൾക്കാൻ പോകുന്നത്. 1989 നമ്മുടെ സ്വന്തം മമ്മൂക്ക ചന്ദ്രൻ എന്ന ലോറി ഡ്രൈവറായി വന്ന് നമ്മുടെയൊക്കെ കണ്ണു നനയിച്ച മഹായാനം എന്ന സിനിമയിലെ ഒരു പാട്ടാണ് അടുത്തതായി. ആ സിനിമയുടെ ആത്മാവ് എന്ന് പറയുന്നത് അതിലെ പാട്ടുകൾ തന്നെയാണ്. ശ്രീകുമാരൻ തമ്പിസാറിന്റെ അർത്ഥവത്തായ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം നൽകിയപ്പോൾ പിറന്നത് മലയാളികൾ നെഞ്ചേറ്റിയ കുറച്ചധികം മെലഡി സോങ്സുകളാണ്. എം ജി ശ്രീകുമാറിന്റെ ശബ്ദത്തിൽ പിറന്ന ഉറക്കം കണ്ണുകളിൽ എന്ന പാട്ടാകട്ടെ അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ആശ്രയ FM 19, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
5: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. ഇടക്കാട്, കൊല്ലം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: ഒപ്പം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി. JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരം.

വെൽക്കം ബാക്ക് ടു എവർഗ്രീൻ ഹിറ്റ്സ്. കൂടെയുള്ളത് ആർ ജെ അനുഷയാണ്. അടുത്തതായി 1998 ലോഹിതദാസ് എന്ന അതുല്യ പ്രതിഭയുടെ സംവിധാനത്തിൽ റിലീസായ കന്മദം എന്ന സിനിമയിലെ നല്ലൊരു പാട്ട് കേട്ടാലോ. നമ്മുടെ ലാലേട്ടനും മഞ്ജു വാര്യരും ഒക്കെ അഭിനയിച്ചു തകർത്ത ഈ സിനിമയിലെ എല്ലാ പാട്ടുകളും മലയാളികൾക്ക് ഒരു വലിയ സംഗീത വിരുന്ന് തന്നെയായിരുന്നു അല്ലേ. പ്രത്യേകിച്ച് ഗിരീഷ് പുത്തഞ്ചേരിയുടെ അർത്ഥസമ്പുഷ്ടമായ വരികൾക്ക് സാക്ഷാൽ രവീന്ദ്രൻ മാസ്റ്റർ ഈണം നൽകിയ മൂവന്തി താഴ്വരയിൽ എന്ന് തുടങ്ങുന്ന പാട്ട്. ഗാനഗന്ധർവൻ കെ ജെ യേശുദാസിന്റെ ശബ്ദത്തിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ഒരു മൂവന്തി താഴ്വരയും ശാന്തതയും ഒക്കെ വന്ന് നിറയുന്നതായിട്ട് തോന്നും. പ്രകൃതിയുടെ ഭംഗിയും വരികളിലെ ആഴവും ആ ക്ലാസിക്കൽ ടച്ചുള്ള ഈണവും ഒക്കെ അത്രത്തോളം നമ്മെ പിടിച്ചിരുത്തുന്നതാണ്. അപ്പോൾ ആ പഴയ കന്മദത്തിന്റെ ഓർമ്മകളിലേക്കും രവീന്ദ്ര സംഗീതത്തിന്റെ മാന്ത്രികതയിലേക്കും നമുക്കൊന്ന് ഒഴുകി നീങ്ങാം. എന്തായാലും ഈ ഒരു പാട്ടോടുകൂടി തന്നെ ഇന്നത്തെ എവർഗ്രീൻ ഹിറ്റ്സ് വൈൻഡ് അപ്പ് ചെയ്ത് ഞാനും ഗുഡ് ബൈ പറയുകയാണ്. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽ കടവ് കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: צ'ק.
1: It's everything. Cinema.
0: Good afternoon, namaskaram, welcome to Real Check, the complete movie show. Anganada studio clockil samyam 2 mani etti nilkumbol ennathiyum pole puthu puthan kalakkan cinemagalude visheshangalumayitte Real Checkil thaa join cheyidirikkunnathu RJ Anamikkanu to. ഈ ഒരു വീക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമകൾ റിലീസ് ആയിട്ടുള്ള വീക്കാണ്. കാരണം ഓണമിങ് അടുത്ത് വരികയാണ്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് സിനിമകൾ റിലീസ് ആയിട്ടുള്ള ഒരു വീക്ക് കൂടിയാണ് കേട്ടോ. അപ്പോ സിനിമാ വിശേഷങ്ങൾ കേൾക്കാനായിട്ട് നിങ്ങൾ റെഡിയാണെങ്കിൽ പറയാനായിട്ട് ഞാനും ദാ റെഡി ആയിട്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. നമ്മുടെ ആദ്യത്തെ സിനിമാ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ നീരജ് മാധവ്, അൽതാഫ് സലീം, ആർഷ ബൈജു, അജു വർഗീസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ആദിത്യൻ ചന്ദ്രശേഖർ ഒരുക്കിയിട്ടുള്ള ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി മൂവിയാണ് പ്ലൂട്ടോ.
2: തനിക്ക് ക്ലാപ്പനം കോട് ബീച്ചിൽ നിന്ന് ഒരു ഏലിയനെ കിട്ടി, അതും മദ്യം മാത്രം കഴിക്കുന്ന ഏലിയൻ. ഞാനൊരു സയന്റിസ്റ്റാണ്, നിങ്ങൾ കാണേണ്ടത് ഒരു സൈക്യാട്രിസ്റ്റിനെയാണ്.
0: ചിന്താവിഷ്ടിയായ ശ്യാമളയിലെ ശ്രീനിവാസൻ കഥാപാത്രം വിജയനെ പോലെ ഒന്നിനു പുറകെ ഒന്നായിട്ട് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുകയും അതിലെല്ലാം ദയനീയമായിട്ട് പരാജയപ്പെടുകയും ചെയ്യുന്ന നായക കഥാപാത്രത്തെയാണ് നീരജ് മാധവിന്റെ വിക്കി എന്ന വിളിപ്പേരുള്ള വിഘ്നേഷ് എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്നത്. വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും എന്തിനെ കാമുകി വരെ വിക്കിയെ തള്ളി പറയുന്ന ഘട്ടത്തിലാണ് വിക്കിയുടെ ജീവിതത്തിലേക്ക് അന്യഗ്രഹ ജീവിയുടെ രൂപത്തിൽ പ്ലൂട്ടോ അവതരിക്കുന്നത്. അൽതാഫ് സലീമാണ് ആ ഒരു അന്യഗ്രഹ ജീവി ആയിട്ടുള്ള പ്ലൂട്ടോ ആയിട്ട് വേഷമിടുന്നത് കേട്ടോ. ഭക്ഷണത്തിന് പകരം മദ്യം സേവിക്കുന്ന വ്യത്യസ്തനായിട്ടുള്ള ഒരു ഏലിയനാണ് പ്ലൂട്ടോ. ഏലിയന്റെ സൂപ്പർ പവർ തന്റെ ജീവിതം മാറ്റിമറിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്ലൂട്ടോയെ വിക്കി തനിക്കൊപ്പം കൂട്ടുന്നത്. എങ്കിലും സംഭവിക്കുന്നത് മറ്റൊന്നാണ്. വിക്കിയുടെയും പ്ലൂട്ടോയുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന രസകരമായിട്ടുള്ള സംഭവ വികാസങ്ങളിലൂടെയാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നത് കേട്ടോ. നീരജിനും അൽതാഫിനും ഒപ്പം ടൈഗർ തമ്പി എന്ന കരിക്കേച്ച സ്വഭാവമുള്ള പ്രതിനായക വേഷത്തിൽ നമ്മുടെ അജു വർഗീസും ഈ ഒരു സിനിമയിൽ എത്തുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അജു വർഗീസ് ആണ് ഈ ഒരു സിനിമയിൽ സ്കോർ ചെയ്യുന്നത് എന്ന് തന്നെ പറയാം. ടൈഗർ തമ്പിയുടെ സഹായികളുടെ വേഷത്തിൽ എത്തുന്ന ദിനേശ് പ്രഭാകരനും വിനീത് തട്ടിൽ ഡേവിഡും തിയേറ്ററിലെ ചിരി പടർത്തുന്ന ഒരു കഥാപാത്രമാണ്. ആൻഡ് മൃഗ ഡോക്ടർ മീരയുടെ വേഷത്തിൽ എത്തുന്ന ആർഷ ബൈജുവും തന്റെ സ്വതസിദ്ധമായിട്ടുള്ള അഭിനയത്തിലൂടെ കൈയടി നേടുന്ന ഒരു കഥാപാത്രമാണ് കേട്ടോ. ഇവരെ കൂടാതെ സുബിൻ ടാർസൺ, സഹീർ മുഹമ്മദ്, നിഹാൽ നിസാം, തുഷാര പിള്ള, ബിബിൻ അറ്റ്ലി, സച്ചിൻ ജോസഫ് തുടങ്ങി ചെറുതും വലുതും വേഷങ്ങളിൽ എത്തുന്ന കഥാപാത്രങ്ങളെല്ലാം തന്നെ മികച്ച പെർഫോമൻസുകൾ പുറത്തെടുക്കുന്നുണ്ട്.
3: മാനത്തൊന്ന് പൊട്ടി വീഴുമായിരിക്കും.
2: നിഷ്കളങ്കന്റെ കൂടാടുന്നു ഹ്യൂമൻ സ്പീഷീസിനെ മൊത്തറാഡിക്കേറ്റ് ചെയ്യാൻ വന്ന കൊട്ടും ഭീകരനാണ് അവൻ. ഇൻട്രോ ഒന്നും വേണ്ട.
0: ഗഗനചാരിയിലെ പോലെ സയൻസ് ഫിക്ഷൻ കോമഡി മോക്യുമെന്ററി ശൈലിയോ പ്രൊജക്ട് ഹെയിൽ മേരിയിലെ പോലെ സയൻസ് ഫിക്ഷൻ ജോണറോ അല്ല ഈ പ്ലൂട്ടോ എന്ന സിനിമ ഫോളോ ചെയ്യുന്നത്. ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ട്രാക്കിലാണ് കംപ്ലീറ്റ് ആയിട്ടും ഈ സിനിമ മുൻപോട്ട് പോകുന്നത്. കുടുംബസമേതം കുട്ടികൾക്കൊപ്പം ആസ്വദിക്കാവുന്ന രീതിയിലാണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. ആൻഡ് പാട്ടും ഡാൻസും ആക്ഷനും ത്രില്ലും ഒക്കെ ഒത്തുചേരുന്ന ഒരു കംപ്ലീറ്റ് എന്റർടൈനിങ് മൂവി. ആദ്യ അവസാനം രസചരടും മുറിയാതെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നത് നിയാസ് മുഹമ്മദ് ആണ് കേട്ടോ. വിഷ്ണു ശർമ്മയാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള സിനിമറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത്. ആൻഡ് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് സനത് ശിവരാജ് ആണ്. ആൻഡ് പാട്ടിലും പശ്ചാത്തല സംഗീതത്തിലും അർക്കാടോ പുലർത്തുന്ന മികവാണ് ഈ ഒരു പ്ലൂട്ടോ എന്ന സിനിമയുടെ മറ്റൊരു ഹൈലൈറ്റ്. നവാഗതന്റെ പതർച്ചകളില്ലാതെ മികച്ചൊരു വിഷ്വൽ ട്രീറ്റ് ആണ് സംവിധായകൻ ആദിത്യനും സംഘവും പ്ലൂട്ടോ എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല സാങ്കേതികമായിട്ടും ഈ സിനിമ മുൻപോട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സൂപ്പർ ക്യൂട്ട് ആയിട്ടുള്ള ഈ ഏലിയനെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പൊ കോമഡിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു അടിപൊളി മൂവി തന്നെയാണ് പ്ലൂട്ടോ.
4: അപ്പോ
0: ഇനി പ്ലൂട്ടോ എന്ന സിനിമയിലെ ഒരു ക്യൂട്ടായിട്ടുള്ള പാട്ടാകട്ടെ റീൽ ചെക്കിൽ.

0: നാടിനൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
3: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: check.
1: It's everything cinema.
0: ബാറ്റ്മാനും സൂപ്പർമാനും അയൺമാനും ക്യാപ്റ്റൻ അമേരിക്കയും ഒക്കെ നമ്മുടെ ഇഷ്ട സൂപ്പർ ഹീറോസ് ആണെങ്കിലും ഇവരോടൊന്നും തോന്നാത്തൊരു ഇഷ്ട കൂടുതൽ ആളുകൾക്ക് സ്പൈഡർമാനോടുണ്ട്. അതിന്റെ റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ കുട്ടിത്തരങ്ങൾ മാത്രമല്ല, ചിലപ്പോൾ ഈ ചിലന്തി മനുഷ്യനൊപ്പം നമ്മളും വളർന്നതുകൊണ്ടാകാം. പണ്ട് ബാലരമയിലെ ഇടയ്ക്ക് സൗജന്യമായിട്ട് കിട്ടുന്ന മുഖംമൂടിയിലൂടെയാണ് സ്പൈഡർമാനെ നമ്മൾ തൊട്ടറിയുന്നത്. കോമിക് ബുക്കുകളിലൂടെയും കാർട്ടൂണിലൂടെയും മാത്രം നന്മ നിറഞ്ഞ സ്പൈഡർമാൻ ബിഗ് സ്ക്രീനിലെത്തിയിട്ട് ഇന്ന് 24 വർഷം പിന്നിടുകയാണ്. 2002 ആദ്യ സ്പൈഡർമാൻ സിനിമ ഇറങ്ങിയപ്പോഴുണ്ടായിരുന്ന പുതുമ എങ്ങനെയാണോ അതൊട്ടും നഷ്ടപ്പെടുത്താതെയാണ് ഡസ്റ്റിൻ ഡാനിയൽ ക്രിറ്റൻ ബ്രാൻഡ് ന്യൂ ഡേയുമായിട്ട് എത്തിയിട്ടുള്ളത്.
2: What is happening to me? Did you miss me, Spidey? I'm losing my mind. I am totally out of control.
0: 2008 ൽ മാർവൽ കോമിക്സ് പുറത്തിറക്കിയിട്ടുള്ള കോമിക് ബുക്ക് ആയിട്ടുള്ള ബ്രാൻഡ് ന്യൂ ഡേയിൽ നിന്നാണ് ഈ സിനിമയുടെ ടൈറ്റിലും പ്രധാന പ്ലോട്ടും കടമെടുത്തിരിക്കുന്നത്. കഥാപാത്രങ്ങൾ തമ്മിലെ യാതൊരു കണക്ഷനും ഇല്ലെങ്കിലും കോമിക് പുസ്തകത്തിന്റെ സോള് തന്നെയാണ് ഈ സിനിമയുടെ കോർ. ഡോക്ടർ സ്ട്രേഞ്ചിന്റെ മാജിക് സ്പെല്ലിലൂടെ സ്പൈഡർമാൻ പീറ്റർ പാർക്കർ ആണെന്നുള്ള കാര്യം ലോകം തന്നെ മറന്നുപോയിരിക്കുന്നു. 2022 പുറത്തിറങ്ങിയ സ്പൈഡർമാൻ നോ വേ ഹോം അവസാനിക്കുന്നത് ഇങ്ങനെയായിരുന്നു. അതെല്ലാം നടന്നിട്ട് 4 വർഷം കഴിഞ്ഞിരിക്കാനോ കേട്ടോ. താൻ ആരാണെന്നറിയാതെ ഈ ലോകത്ത് വേണ്ടപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന പീറ്റർ പാർക്കറുടെ വൈകാരിക യാത്രയാണ് ഈ സിനിമ. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, മനസ്സ് ഇതുവരെ കടന്നു പോയിട്ടില്ലാത്ത തലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ, സ്വന്തം അസ്തിത്വത്തിൽ സംഭവിക്കുന്ന പരിണാമങ്ങളും അതിലൂടെ അവൻ നേരിടുന്ന പുതിയ വെല്ലുവിളികളുമാണ് ഈ സിനിമ പറയുന്നത്. ഹോം കമ്മിങ്ങും ഫാർ ഫ്രം ഹോമും നോ വേ ഹോമും ഒക്കെ വേഗത നിറഞ്ഞൊരു ഫൺ റൈഡ് സിനിമയായിരുന്നുവെങ്കിൽ ഇതൽപ്പം ഇമോഷണൽ ആണ്. ഒരു ക്യാരക്ടർ ഡ്രെവൻ സിനിമ. അതിനർത്ഥം ആക്ഷൻ ഇല്ലെന്നല്ല. ജാക്കി ചാന്റെ സ്റ്റണ്ട് ടീമിന്റെ സഹായത്തോടുകൂടി ഡിസൈൻ ചെയ്തിരിക്കുന്ന അതിഗംഭീര ഫൈറ്റ് സീക്വൻസുകൾ ഈ സിനിമയുടെ ഹൈലൈറ്റ് ആണ്. സിനിമയുടെ ഇൻട്രോ ഫൈറ്റ് ആയിട്ടുള്ള സ്കോർപ്പിയൻ സീക്വൻസിലെ സ്പൈഡിയുടെ ആ വരവിന് വരെ 7 അഴകാണെന്ന് പറയേണ്ടി വരും. 3D കാണുമ്പോൾ ആ വല നെയ്ത് സ്പൈഡിക്കൊപ്പം പ്രേക്ഷകരും സഞ്ചരിക്കുന്നതായിട്ട് തോന്നും. ഹാൻഡുമായുള്ള ഫൈറ്റ് സിനിമയുടെ പീക്ക് മൊമെന്റ് ആണെന്ന് പറയാതെ വയ്യ. ഷാങ്ചി ആൻഡ് ദി ലെജൻഡ് ഓഫ് ദി 10 റിംഗ്സിലൂടെ മാർവലിൽ എത്തിയ സംവിധായകനാണ് ഡസ്റ്റിൻ. ഷാങ്ചിയിൽ ഉണ്ടായ വിടവുകളും അപൂർണതയും ബ്രാൻഡ് ന്യൂ ഡേയിൽ എത്തുമ്പോൾ ഡസ്റ്റിൻ നികത്തുന്നുണ്ട്. ഓരോ ഷോട്ടും അളന്നു കുറിച്ച് എടുത്ത പോലെ കഥാപാത്രങ്ങളുടെ സെലക്ഷനിലും അവതരണ രീതിയിലും ഒക്കെ പുതുമ നിലനിർത്താനായിട്ട് ഡസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട്.
3: Dr. Banner, you found a way to suppress mutating DNA, right?
4: If you see me with this off, run.
3: Ah! So could you get rid of the bad aspects but keep the good?
4: How would you decide what parts of nature are good or bad?
3: Well, sorry about that.
0: ബ്രെറ്റ് പവ്ലാക്കിന്റെ ക്യാമറ മികവ് കൂടിയായപ്പോ ശരിക്കും ഒരു ബ്രാൻഡ് ന്യൂ സ്പൈഡർമാനെ പ്രേക്ഷകർക്ക് ലഭിക്കുന്നുണ്ട്. മറ്റ് മാർവൽ സിനിമകളിലേതുപോലെ കഥയിലെ സങ്കീർണതകളൊന്നുമില്ല. സിനിമ ആസ്വദിക്കാനായിട്ട് മറ്റ് സിനിമകളോ സീരീസോ കാണണമെന്നും നിർബന്ധവുമില്ല കേട്ടോ. ട്രെയിലറിൽ കാണുന്നത് പോലെ തന്നെ പണിഷറിയും ഹൾക്കിനെയും ഉള്ള സീനുകളിലെ കൃത്യമായിട്ട് തന്നെ സംവിധായകൻ യൂസ് ചെയ്തിട്ടുണ്ട്. അവഞ്ചേഴ്സിൽ ലോക്കിയെ പഞ്ഞിക്കിട്ട പോലുള്ള ഹൾക്ക് ആംഗ്രി മോഡ് ഫാൻസിന് കോരിത്തെറിപ്പിക്കാനായിട്ടുള്ള ഒരു സ്പേസ് നൽകുന്നുണ്ട്. ആൻഡ് ടോം ഹോളണ്ട് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. അപാരമായിട്ടുള്ള ഡയലോഗ് ടൈമിങ്ങും ബോഡി മൂവ്മെന്റ്സും ഉള്ള ഒരു താരമാണ് ടോം എന്ന് പറയുന്നത്. മുഖത്തൊരു കുട്ടിത്തം തോന്നുമെങ്കിലും വൈകാരികമായിട്ടുള്ള സീൻസിൽ MJ-യും ഒത്തുള്ള പ്രണയ രംഗങ്ങളിലും കക്ഷി ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ആൻഡ് ടോമിന്റെ ജീവിത പങ്കാളി കൂടിയായിട്ടുള്ള സെൻഡേയും അതിനൊരു കാരണമാണ്. ഈ അടുത്തിറങ്ങിയ ഒഡീസിയിലും പ്രത്യേകിച്ച് ഇത്താക്കയിലേക്ക് ഒഡീസിയസ് തിരിച്ചെത്തുന്ന സമയത്തെ ടെലിമാക്കസായുള്ള ടോമിന്റെ അഭിനയം ഏറെ പ്രശംസിക്കപ്പെട്ട ഒന്നുകൂടിയായിരുന്നു. 144 മിനിറ്റ് ആണ് ഈ സിനിമയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഒരു മുഴുനീള ഫൺ ആക്ഷൻ എന്റർടൈനർ എന്ന നിലയിൽ ഈ സിനിമയെ സമീപിക്കാനായിട്ട് പാടില്ല. തരിപ്പുണ്ടാക്കുന്ന അതിഥി താരങ്ങളുടെ സർപ്രൈസ് എൻട്രിയോ വമ്പൻ ആക്ഷൻ സെറ്റ് പീസുകളോ ഒന്നും ഈ സിനിമയിൽ കാണാനായിട്ട് സാധിക്കില്ല. അല്പം പതിഞ്ഞ താളത്തിലാണ് ഈ സിനിമയുടെ ആദ്യ പകുതി മുന്നോട്ട് പോകുന്നതും. സിനിമയുടെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴാണ് ഒരു വേഗത സിനിമയ്ക്ക് സംഭവിക്കുന്നത്. എന്തായാലും കുട്ടികളുമായിട്ട് സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു സിനിമ കൂടിയാണ് കേട്ടോ ഇത്. പീറ്റർ പാർക്കറിന്റെയും സ്പൈഡർമാന്റെയും ഇമോഷൻ കണക്ട് ചെയ്യുന്ന പ്രേക്ഷകർക്ക് സിനിമ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോ കെട്ടിലും മട്ടിലും ഒരു ബ്രാൻഡ് ന്യൂ സമ്മാനിക്കുന്ന ഏറ്റവും പുതിയ മൂവിയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ.
5: You're gonna do something, you better do it now.
6: Never forget that. No matter how powerful you become. I miss you, mate.
0: വെളിച്ചക്കിലൂടെ സിനിമാ വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇനിയും പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ്ട്രിയ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: കൊല്ലം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററും കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സും ചേർന്നൊരുക്കുന്ന സൗജന്യ വന്ദിത ഗൈനക്കോളജി ക്യാമ്പ് ഓഗസ്റ്റ് 9 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സിൽ വെച്ച് നടത്തപ്പെടുന്നു. ഫോർ രജിസ്ട്രേഷൻ കോൺടാക്ട് 9400232358.
5: നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ, കൊല്ലം.
6: നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര. നെക്സ.

യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഭാഷയുടെ അതിർവരമ്പുകൾ മായ്ച്ചു കളഞ്ഞ സംഗീത പ്രതിമ ദുരന്തർ, ടാക്സി വാല തുടങ്ങി ഒട്ടനവധി സിനിമകളിലെ ഗാനങ്ങൾക്ക് സ്വന്തമായി മലയാളം വരികൾ എഴുതി ഇൻസ്റ്റഗ്രാമിലൂടെ നിരവധി ആരാധകരെ സൃഷ്ടിച്ച സോഷ്യൽ മീഡിയ സെൻസേഷൻ.

0: Check.
1: It's everything. Cinema.
0: മലയാളത്തിൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകൾക്ക് പുത്തൻ അധ്യായം കുറിച്ച ഷാഹി കബീറിന്റെ തിരക്കഥയിൽ പ്രശസ്ത എഡിറ്റർ കിരൺ ദാസ് ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ഒരു സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ മൂവിയാണ് ഉന്മാദം.
2: കൊങ്ങാട് സ്റ്റേഷനിലെ 174നെ കുറിച്ച് അറിയാനല്ലേ?
3: അതെ സർ.
2: എടോ, അതിന് ആ ഫയൽ ഒന്ന് എടുത്ത് നോക്കിയാ പോരെ?
3: സാർ, ഫയലത്തോടെ എല്ലാവർക്കും പേടിയാ.
2: എടോ, ഒരു കേസിൽ ആദ്യം അന്വേഷിക്കേണ്ടത് ആര്, എപ്പോൾ, എങ്ങനെ, എന്തിന്, എവിടെ വെച്ചെന്നുള്ളതാണ്. ഇതൊന്നും ഈ കേസിൽ സംശയകരമായി തോന്നിയിട്ടില്ല.
0: സാധാരണ കണ്ടുവരാറുള്ള റിയലിസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ ഫോർമുലകളിൽ നിന്ന് മാറി അന്ധവിശ്വാസവും സൂപ്പർ നാച്ചുറൽ എലമെന്റുകളും ചേർത്ത് വെച്ചിട്ടാണ് ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുള്ളത്. തുടക്കം മുതൽ ഒടുക്കം വരെ പ്രേക്ഷകരെ ലാഗൊന്നുമില്ലാതെ സ്ക്രീനിൽ തളച്ചിടാനായിട്ട് സിനിമയിലെ സസ്പെൻസ് എലമെന്റ്സിന് സാധിക്കുന്നുണ്ട്. ആൻഡ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെയും മികച്ച മേക്കിങ്ങിന്റെയും അകമ്പടിയോടെ തിയേറ്ററുകളിൽ ആകാംക്ഷയുടെയും ഭയത്തിന്റെയും പുതിയൊരു അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് ഉന്മാദം എന്ന സിനിമയ്ക്ക് കഴിയുന്നുണ്ട്. പണിഷ്മെന്റ് ട്രാൻസ്ഫർ ലഭിച്ച് പുതിയൊരു പോലീസ് സ്റ്റേഷനിലേക്ക് ചുമതലയേൽക്കാനെത്തുന്ന ഷെല്ലി എന്ന ഉദ്യോഗസ്ഥനിലൂടെയാണ് ഉന്മാദം എന്ന സിനിമയുടെ കഥ വികസിക്കുന്നത്. ഉള്ളിൽ കനലായിരിയുന്ന സിനിമാ തിരക്കഥാകൃത്താകാനുള്ള ആഗ്രഹം കാരണം ഒഫീഷ്യൽ ജീവിതത്തോട് വെച്ചു പുലർത്തുന്ന മടുപ്പും വിരസതയും ഭാര്യ സൗമ്യവുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ദാമ്പത്യ ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തുന്നുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് പുതിയ സ്റ്റേഷനിലെ അലമാരയ്ക്കുള്ളിൽ ആരും തൊടാനും അടിച്ച് പൂട്ടിയിട്ടിരിക്കുന്ന ദുരൂഹത നിറഞ്ഞ ഒരു കേസ് ഫയൽ ഷെല്ലിയുടെ ശ്രദ്ധയിലേക്ക് പെടുന്നത്. റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഫയല് കൈവയ്ക്കുന്നവർക്കൊക്കെയും എന്തോ വലിയ അപകടം സംഭവിക്കും എന്നതാണ് സ്റ്റേഷനിലെ മറ്റു പോലീസുകാരുടെ ഒരു അന്ധവിശ്വാസം എന്ന് പറയുന്നത്. ആ പേടികൾക്കൊന്നും വഴങ്ങാതെ ആ ഫയലിന് പിന്നിലെ നിഗൂഢതകളുടെ ചുരുളഴിക്കാനായിട്ട് തന്നെ ഷെല്ലി ഉറപ്പിക്കുകയാണ്. എന്നാൽ അന്വേഷണം മുന്നോട്ട് പോകും തോറും സഹപ്രവർത്തകര് ഭയക്കുന്നത് പോലെ തന്നെ ഷെല്ലിയുടെ വ്യക്തി ജീവിതത്തിലും അവിചാരിതമായിട്ടുള്ള സംഭവ വികാസങ്ങൾ അരങ്ങേറുകയാണ്. കേസിന്റെ കാണാക്കയങ്ങളിലേക്ക് ആണ്ടുമുങ്ങി സത്യത്തിനും മിഥ്യയ്ക്കുമിടയിൽ ഒരുതരം അന്ധമായിട്ടുള്ള ഒരു ഉന്മാദം അനുഭവപ്പെടുന്നതോടുകൂടിയാണ് ഷെല്ലിയുടെ ജീവിതം തീർത്തും നിയന്ത്രണം വിട്ട് കീഴ്മേൽ മറിയുകയാണ്. അഭിനേതാവ് എന്ന നിലയിൽ നമ്മുടെ ചോക്ലേറ്റ് ബോയ് ആയിട്ടുള്ള കുഞ്ചാക്കോ ബോബിന്റെ ഗംഭീര പെർഫോമൻസ് ആണ് ഉന്മാദം എന്ന സിനിമയുടെ പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത്.
4: എന്താ പറ്റിയ?
3: അയാൾക്ക് പല്ലിയുണ്ടായിരുന്നു.
4: പല്ലിയോ? പക്ഷേ ഈ കേസ് 6 വർഷം മുമ്പ് ക്ലോസ് ചെയ്തതല്ലേ, ഇനി ഇതെങ്ങനെ തെളിയിക്കാനാ?
5: ആ ഫയലങ്ങാണ് നമ്മൾ തൊട്ടെന്ന് അറിഞ്ഞ ഇനി സ്റ്റേഷനിൽ ഇരിക്കാൻ പറ്റിയല്ല.
0: പണ്ട് പേര് നടന്ന ചോക്ലേറ്റ് ബോയ് പ്രതിഷായിൽ നിന്ന് മാറി റിയലിസ്റ്റിക് ആയിട്ടുള്ള പോലീസ് കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകാനുള്ള തന്റെ അസാമാന്യമായിട്ടുള്ള പ്രാപ്തി അദ്ദേഹം മുൻപ് തെളിയിച്ചിട്ടുണ്ടെങ്കിലും ഷെല്ലി എന്ന കഥാപാത്രത്തിലൂടെ തീർത്തും വേറിട്ടൊരു അഭിനയ മുഹൂർത്തമാണ് അദ്ദേഹം സമ്മാനിക്കുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സ്വാഭാവികമായിട്ടുള്ള ധൈര്യവും അന്വേഷണാത്മകതയും പ്രതിഫലിക്കുന്നതോടൊപ്പം തന്നെ കഥാപാത്രത്തെ വേട്ടയാടുന്ന മാനസികമായിട്ടുള്ള സംഘർഷങ്ങളും സൈക്കിക് ആയിട്ടുള്ള ഉന്മാദ അവസ്ഥകളും അതിസൂക്ഷ്മമായിട്ട് സ്ക്രീനിൽ പകർത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ലിജോമോൾ തന്റെ വേഷം പതിവ് പോലെ മനോഹരമാക്കിയിട്ടുണ്ടെങ്കിലും ചിലയിടങ്ങളിലും മുൻകാല കഥാപാത്രങ്ങളുടെ ആവർത്തനമായിട്ട് തോന്നിപ്പിക്കുന്നുണ്ട്. അതേസമയം തന്നെ സാബുമോൻ, സുധീഷ് എന്നിവർ തങ്ങളുടെ അനുഭവ സമ്പത്ത് വെച്ച് കഥാപാത്രങ്ങളോട് തികച്ചും നീതി പുലർത്തിയിട്ടുണ്ട് എന്ന് പറയാം. തികച്ചും സ്വാഭാവികമായിട്ടുള്ള അഭിനയത്തിലൂടെ കിരൺ പീതാംബരനും അതുപോലെ തന്നെ അരുൺ ചുരകാവിൽ ഉൾപ്പെടെയുള്ള മറ്റ് സഹനടന്മാരും നൽകിയിട്ടുള്ള പിന്തുണ സിനിമയ്ക്ക് കൂടുതൽ ആഴവും കെട്ടുറപ്പും നൽകുന്നുണ്ട്. എഡിറ്റിംഗ് രംഗത്ത് തന്റെ പ്രതിഭ തെളിയിച്ചിട്ടുള്ള ഒരു ആളാണ് കിരൺ ദാസ് എന്ന് പറയുന്നത്. സംവിധായകന്റെ തൊപ്പി അണിഞ്ഞ സമയത്തും മേക്കിങ്ങിൽ ആ സവിശേഷമായിട്ടുള്ള കൈയടക്കം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. കിരൺ ദാസും ജിതിൻ ജോണും ചേർന്ന് നിർവഹിച്ച എഡിറ്റിംഗ് സിനിമയെ ഒട്ടും ലാഗില്ലാതെ മൂർച്ചയുള്ളതാക്കി മാറ്റുന്ന സമയത്ത് അർജുൻ സേതുവിന്റെ സിനിമറ്റോഗ്രഫി ചിത്രത്തിന്റെ ദുരൂഹത നിറഞ്ഞ അന്തരീക്ഷത്തെ കൂടുതൽ ദൃശ്യസമ്പന്നമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ മുജീബ് മജീദ് ഒരുക്കിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പാട്ടുകളും സിനിമയുടെ മൂടിനോട് ചേർന്ന് നിന്ന് പ്രേക്ഷകനിൽ ഒരു ഉദ്യോഗം നിറയ്ക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. സാധാരണ പോലീസ് കഥകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു വ്യത്യസ്ത പരീക്ഷണ ചിത്രം എന്ന നിലയിലും കുഞ്ചാക്കോ ബോബിന്റെ കരിയറിലെ മികച്ച പ്രകടനം കാണുന്നതിനുമായിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണാവുന്നതാണ് കേട്ടോ.
5: എന്തൊരു സാറേ,
6: ഇന്ന് പഞ്ചമിയാ.
0: മേക്കിംഗിലെ മികച്ച ക്രാഫ്റ്റും സാങ്കേതിക മികവും ആഗ്രഹിക്കുന്ന ത്രില്ലർ പ്രേക്ഷകർക്ക് ഒരു മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ഉന്മാദം. എന്തായാലും ഈ സിനിമയിലെ ഒരു പാട്ട് കേൾക്കാം ഇനി റീൽ ചെക്കിൽ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
5: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
4: ഏവർക്കും സ്വാഗതം.
5: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: check.
1: It's everything. Cinema.
2: Welcome back to Real Check, the complete movie show with me, RJ Anamika. Puthu puthin cinemakalude visheshangalana Real Checkil. Gambling gangster poratathinte katha parayunna Dulkar Salman, Nahas Hidayat chitram. I am game in day. Trailer release aayirikkana.
3: Panda aro parnu kettittundu. Devum Sathanum thammulla choodukaliyanu nammudeyokke jeevitham. Manushyarashiyolum thanne palakkamundu gamblingine charithrathinu. Ivide chilar vaazhumbu, chilar veezhum.
2: ബെറ്റിംഗ് ലോകത്തിന്റെ കഥ പറയുന്ന ചിത്രത്തിൽ കെട്ടിലും മട്ടിലും പുതുമയോടുകൂടിയാണ് ദുൽഖർ എത്തിയിട്ടുള്ളത് കേട്ടോ. മലയാളം ഇതുവരെ പറയാത്ത കോടികൾ എടുത്തുന്ന ചൂതാട്ട ലോകത്തിന്റെ ഒരു കഥയാണ് ഈ സിനിമ പറയുന്നത്. ദുൽഖർ സൽമാന്റെ നറേഷനോടുകൂടിയാണ് ഈ സിനിമയുടെ ട്രെയിലർ റിലീസ് ആയിരിക്കുന്നത് കേട്ടോ. ഗാംബ്ലിംഗ് കിങ്ങായി ദുൽഖർ എത്തുന്ന ഈ സിനിമയിൽ കയാദു ലോഹർ നായികയായിട്ട് എത്തിയിട്ടുണ്ട്. വിനയ് ഫോർട്ട്, മിസ്കിൻ ആന്റണി വർഗീസ്, ഖത്തർ സംയുക്ത വിശ്വനാഥൻ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളായിട്ട് ഈ ഒരു സിനിമയിൽ എത്തിയിട്ടുണ്ട്. ആക്ഷനും ഇമോഷനും ചേരുന്ന ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ സമ്മാനിക്കാനായിട്ട് പോകുന്നത്. നഹാസ് ഹിദായത് കഥയെഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സജീർ ബാബ, ബിലാൽ മൊയ്തു, ഇസ്മേൽ അബൂക്കർ എന്നിവരാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. ജിംഷേ ഖാലിദാണ് സിനിമയ്ക്ക് വേണ്ടി സിനിമറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് കേട്ടോ. ആൻഡ് ചമൻ ചാക്കോ എഡിറ്റിംഗും ജേക്സ് ബിജോയ് മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ചെയ്തിട്ടുണ്ട്.
4: അവരെല്ലാം വിശ്വസിക്കുന്നത് ലക്കിലാണ്.
5: This is pure algorithm.
6: Cabinet ministers മുതൽ മൾട്ടി ബില്യണേഴ്സ് അടക്കം മൊത്തം ആളുകൾ ഇവിടുത്തെ പ്ലേയേഴ്സ്.
2: കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം ദുൽഖർ സൽമാൻ മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തുന്ന ഐ ആം ഗെയിം സംവിധാനം ചെയ്തിരിക്കുന്നത് ആർ ഡി എക്സ് എന്ന മെഗാഹിറ്റ് സിനിമയ്ക്ക് ശേഷം നഹാസ് ഹിദായത് ഒരുക്കുന്ന ചിത്രം കൂടിയാണ് ഐ ആം ഗെയിം. രാജ്യാന്തര ഗാംഗ്സ്റ്റർ പോരാട്ടങ്ങളിൽ അകപ്പെടുന്ന ഒരു ഹൈസ്റ്റേക് ഗാംബ്ലറുടെ കഥ പറയുന്ന ഈ സിനിമ ഈ വർഷത്തെ പ്രധാന ഓണം റിലീസായിട്ട് 2026 ഓഗസ്റ്റ് 20 തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പോകുന്നത് കേട്ടോ. മാത്രമല്ല കെ ജി എഫും വിക്രമും ഒരുക്കിയിട്ടുള്ള അൻപറിഫ് മാസ്റ്റേഴ്സ് ആണ് ഈ സിനിമയ്ക്ക് വേണ്ടി സാഹസികമായിട്ടുള്ള സംഘടന രംഗങ്ങൾ
3: ഒരുക്കിയിട്ടുള്ളത്. ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുത് അതൊരു തത്വമുണ്ട്.
2: അപ്പോ ഒരു സ്റ്റൈലിഷ് ആക്ഷനുമായിട്ട് നമ്മുടെ ഡിക്യു പ്രധാന വേഷത്തിൽ എത്തുന്ന ഏറ്റവും പുതിയ മൂവിയാണ് ഐ ആം ഗെയിം. അപ്പോ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. റീൽസിക്കലോടെ ഇനിയും സിനിമാ വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് റിയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: check.
1: It's everything cinema.
0: ഇന്ത്യൻ സിനിമ ആസ്വാദകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന നിതീഷ് തിവാരിയുടെ ഏറ്റവും പുതിയ ബ്രഹ്മാണ്ഡ സിനിമയാണ് രാമായണ പാർട്ട് 1. ഈ ഒരു സിനിമയുടെ ഗംഭീരമായിട്ടുള്ള ട്രെയിലർ റിലീസായിരിക്കുകയാണ്. രൺബീർ കപൂർ രാമനായിട്ടും സായി പല്ലവി സീതയായിട്ടും യശ് രാവണനായിട്ടും എത്തുന്ന സിനിമയുടെ ട്രെയിലർ മലയാളം, ഹിന്ദി, കന്നഡ, തെലുങ്ക്, തമിഴ് എന്നീ 5 ഭാഷകളിലായിട്ടാണ് റിലീസ് ആയിട്ടുള്ളത് കേട്ടോ. ദൃശ്യവിസ്മയമാണ് ഈ ഒരു സിനിമയിൽ ഒരുക്കിയിരിക്കുന്നത് എന്ന് ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാവണനായിട്ട് എത്തിയിട്ടുള്ള യശിന്റെ അസാധ്യ സ്ക്രീൻ പ്രസൻസ് ആണ്. ചിത്രം നമിത് മൽഹോത്രയുടെ പ്രൈം ഫോക്കസ് സ്റ്റുഡിയോസും 8 ഓസ്കാർ പുരസ്കാരം നേടിയിട്ടുള്ള പ്രമുഖ വിഷ്വൽ എഫക്ട്സ് സ്റ്റുഡിയോ ആയിട്ടുള്ള DNEG യശിന്റെ മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസും സംയുക്തമായിട്ട് നിർമ്മിക്കുന്ന സിനിമയാണ്. രാമായണ ആദ്യ ഭാഗം 2026 ദീപാവലി റിലീസായിട്ടാണ് ആഗോളതലത്തിൽ തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പോകുന്നത് കേട്ടോ. ആൻഡ് സോണി പിക്ചേഴ്സ് ആണ് ഈ സിനിമയുടെ അന്താരാഷ്ട്ര വിതരണം ഏറ്റെടുത്തിട്ടുള്ളത്. വടക്കേ ഇന്ത്യയിലെ ധർമ്മ പ്രൊഡക്ഷൻസ് ആണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മുടെ രൺബീർ കപൂർ, സായി പല്ലവി, യശ് എന്നിവരെ കൂടാതെ വമ്പൻ താരനിര തന്നെയാണ് ഈ സിനിമയിലെ അണിനിരക്കുന്നത്.
2: ഭഗവാൻ വിഷ്ണുനെ അവതാർ ലേക്കർ ഉസ്കി രക്ഷാ കി.
3: മേരാ ജ്യേഷ്ഠ പുത്ര.
0: മലയാളികളുടെ പ്രിയ നടി ശോഭന കൈകേയിയായിട്ട് വേഷമിടുന്നു എന്നതാണ് മലയാളികൾക്ക് ഈ ചിത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത്. പണ്ട് ടെലിവിഷൻ രാമായണ പരമ്പരയിൽ ശ്രീരാമനായിട്ടെത്തി ജനഹൃദയങ്ങൾ കീഴടക്കിയിട്ടുള്ള അരുൺ ഗോവിൽ ദശരഥ മഹാരാജാവായിട്ട് തിരിച്ചെത്തുന്നുണ്ട് എന്നൊരു പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ട് കേട്ടോ. ദെങ്കൽ എന്ന ചിത്രത്തിലൂടെ ചൈനയടക്കമുള്ള ആഗോള വിപണികളിലെ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ സൃഷ്ടിക്കുകയും അതേസമയം തന്നെ ഇന്ത്യൻ വൈകാരികതയിലും സംസ്കാരത്തിലും ആഴത്തിൽ വേരൂന്നിയിട്ടുള്ള കഥപ്പറച്ചിൽ രീതിയിലൂടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ സ്വീകരിച്ചതുമായിട്ടുള്ള പ്രശസ്ത സംവിധായകൻ നിതീഷ് തിവാരിയെയും ഇന്ത്യൻ സിനിമയിലെ വിവിധ തലമുറകളിലെ പ്രതിഭകളെയും നമിത് മൽഹോത്രയുടെ രാമായണം ഒന്നിപ്പിക്കുകയാണ്. ലക്ഷ്മണനായിട്ട് രവി ദുബെയും വിശ്വാമിത്ര മഹർഷിയായിട്ട് അജിങ്കാ ദേവും ഇന്ദ്രദേവനായിട്ട് കുനാൽ കപൂറും ശൂർപ്പണകയായിട്ട് രാഹുൽ പ്രീത് സിംഗുമാണ് എത്തിയിട്ടുള്ളത്. ഓസ്കാർ ജേതാക്കളായിട്ടുള്ള സംഗീത ഇതിഹാസങ്ങൾ ഹാൻസ് സിമ്മറും എആർ റഹ്മാനും ആദ്യമായിട്ട് ഒന്നിക്കുന്നു എന്നതാണ് ഈ സിനിമയുടെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓസ്കാർ ജേതാവായിട്ടുള്ള ശ്രീധർ രാഘവനാണ് ഈ സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 8 അക്കാദമി അവാർഡ് നേടിയിട്ടുള്ള പ്രശസ്ത VFX സ്റ്റുഡിയോ ആയിട്ടുള്ള DNG ആണ് ഈ ചിത്രത്തിലെ ദൃശ്യ വിസ്മയങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. 2 ഭാഗങ്ങളായിട്ട് പുറത്തിറങ്ങുന്ന ഈ സിനിമാ പരമ്പരയുടെ ആദ്യ ഭാഗം ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും ചെലവേറിയതും വിലയതുമായിട്ടുള്ള പ്രൊജക്ടുകളിൽ ഒന്നാണ്.

അപ്പോ രാമനായിട്ട് നമ്മുടെ രൺവീർ സിംഗും രാവണനായിട്ട് യശും സീതയായിട്ട് നമ്മുടെ സായി പല്ലവിയും എത്തുന്ന ഏറ്റവും പുതിയ ബ്രഹ്മാണ്ട സിനിമയാണ് രാമായണം. അപ്പോ സിനിമാ പ്രേമികളൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി ഈഗർലി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ഇത്. റീൽസിലൂടെ സിനിമാ വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇനിയും പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashray FM 90 Nadinuppam നാട്ടാർകൊപ്പം.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ലെതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
2: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ ജെ സി ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ എ സി ഹാളുകളും ഒരുക്കി ജെ സി ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.

ഭാഷയുടെ അതിർവരമ്പുകൾ മായ്ച്ചു കളഞ്ഞ സംഗീത പ്രതിഭ. ദുരന്തർ, ടാക്സി വാല തുടങ്ങി ഒട്ടനവധി സിനിമകളിലെ ഗാനങ്ങൾക്ക് സ്വന്തമായി മലയാളം വരികൾ എഴുതി ഇൻസ്റ്റഗ്രാമിലൂടെ നിരവധി ആരാധകരെ സൃഷ്ടിച്ച സോഷ്യൽ മീഡിയ സെൻസേഷൻ.

0: check.
1: It's everything cinema.
0: യെസ്, അങ്ങനെ പുതു പുത്തൻ കലക്കൻ സിനിമകളുടെ വിശേഷങ്ങളാണ് റിയൽ ചിക്കൻ വിത്ത് മീ ആർ ജെ അനാമിക. അരുൺ മതേശ്വരൻ സംവിധാനം ചെയ്ത് നമ്മുടെ ലോകേഷ് കനകരാജ് ഹീറോ ആയിട്ടെത്തുന്ന ഏറ്റവും പുതിയ മൂവിയാണ് ഡിസി.
2: എല്ലാം കേൾവിപ്പെട്ടിരിക്കുന്ന
0: ഭാവികയാണ് ഈ സിനിമയിൽ ഹീറോയിനായിട്ട് എത്തിയിട്ടുള്ളത് കേട്ടോ. ആൻഡ് ഗാങ്സ്റ്റർ ഡ്രാമ ചിത്രമായിട്ട് എത്തിയിട്ടുള്ള ഈ ഒരു സിനിമയുടെ ട്രെയിലർ റിലീസ് ആയിരിക്കാണ്. ഓഗസ്റ്റ് 7-നാണ് ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പോകുന്നത് കേട്ടോ. റോക്കി, സാനി കായിതം, ക്യാപ്റ്റൻ മില്ലർ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അരുൺ മതേശ്വരൻ സംവിധാനം ചെയ്യുന്ന സിനിമ കൂടിയാണ് ഡിസി. ദേവദാസ് എന്ന കഥാപാത്രമായിട്ട് നമ്മുടെ ലോകേഷ് എത്തുന്ന സമയത്ത് ചന്ദ്ര എന്ന കഥാപാത്രമായിട്ടാണ് വാമിക ഈ സിനിമയിൽ എത്തിയിട്ടുള്ളത്.
2: സബ് ഇൻസ്പെക്ടർ സുത്യാല അടിച്ചുള്ള മർഡർ പണി
0: വയലൻസ് നിറഞ്ഞ ട്രെയിലറിനൊപ്പം തന്നെ അനിരുദ്ധിന്റെ പശ്ചാത്തല സംഗീതത്തിനാണ് ഏറ്റവും കൂടുതൽ കയ്യടി ലഭിക്കുന്നത്. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരനാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ആൻഡ് ഈ ഒരു മൂവിക്ക് വേണ്ടി മനോഹരമായിട്ടുള്ള സിനിമറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് മുകേഷ് ജി ആണ്.
3: ഈ ഉയർ പുറത്തുക്ക് മുന്നാടി ഉയർ പോകാതെ
0: നമ്മുടെ ലോകേഷ് കനകരാജ് നായകനായിട്ടെത്തുന്ന ഏറ്റവും പുതിയ മൂവിയാണ് ഡിസി. ഈ സിനിമ ഓഗസ്റ്റ് 7-നാണ് തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പോകുന്നത് കേട്ടോ. നമുക്ക് എന്തായാലും ഡിസി എന്ന മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി റിയൽ ചെക്കിൽ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
2: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: മെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: യാത്രകളെ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? പക്ഷേ പോകേണ്ട ഡെസ്റ്റിനേഷനെ പറ്റി വലിയ ഐഡിയ ഇല്ലല്ലേ? വിഷമിക്കണ്ട, നിങ്ങൾക്കായി ദാ സഞ്ചാരി. എല്ലാ ഞായറാഴ്ചയും 4 മണി മുതൽ 6 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90
2: സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ.
1: കേൾക്കാൻ മറക്കല്ലേ.

0: check.
1: It's everything cinema.
0: Once again, welcome back to Real Check, the complete movie show with me, RJ Anamika. Puttu puttin cinemagalude visheshangalana Real Check. നമ്മുടെ ഇന്നത്തെ റിയൽ ചെക്കിലെ അവസാനത്തെ സിനിമാ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ കാർത്തി ഡബിൾ റോളിൽ എത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് സർദാർ 2. ഈ ഒരു സിനിമയുടെ ഒരു സൂപ്പർ കൂൾ ആയിട്ടുള്ള ടീസർ റിലീസ് ആയിരിക്കാണ് കേട്ടോ. രണ്ടായിരത്തി 2022 റിലീസായിട്ടുള്ള സ്പൈ ആക്ഷൻ ത്രില്ലർ ചിത്രം സർദാറിന്റെ സീക്വൽ ആണ് സർദാർ 2. സർദാർ ഒരുക്കിയിട്ടുള്ള PS മിത്രൻ തന്നെയാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നാൽ രചയിതാക്കളും മാറിയിട്ടുണ്ട്. സർദാർ എഴുതിയത് സംവിധായകനൊപ്പം AR പൊൻ പാർത്ഥിപൻ, രോജു, ബിപിൻ രഘു, ഗീവി എന്നിവർ ചേർന്നായിരുന്നുവെങ്കിൽ സർദാർ 2 രചന സംവിധായകൻ രത്നകുമാറിനൊപ്പം തന്നെ ആശാമീര അയ്യപ്പനും വിഘ്നേഷ് മുനിയാണ്ടിയും ചേർന്നിട്ടാണ്. തിരക്കഥയ്ക്ക് ക്രെഡിറ്റ് നൽകിയിരിക്കുന്നത് നമ്പിക്കാണ് കേട്ടോ. PS മിത്രന്റെ കഥയും കഥാപാത്രങ്ങളെയും ആസ്പദമാക്കിയാണ് ഇവര് ഈ ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. സർദാർ എന്ന കോഡ്നാമമുള്ള ചന്ദ്ര ബോസ് ആയിട്ടും ഇൻസ്പെക്ടർ വിജയ് പ്രകാശ് ആയിട്ട് കാർത്തിയും ചിത്രത്തിൽ ആവേശം നിറയ്ക്കും എന്നാണ് ടീസർ നൽകുന്ന സൂചന.
2: இந்த ஷோ அவனோட தான் இருக்கலாம், ஆனா ஷோ ஸ்டில் நான் தான்.
0: ആദ്യ ഭാഗത്തിൽ നിന്ന് സീക്വലിൽ എത്തിയിട്ടുള്ള മറ്റൊരാളെന്ന് പറയുന്നത് രജീഷ വിജയനാണ്. SJ സൂര്യയാണ് രണ്ടാം ഭാഗത്തിന് ആവേശം വർദ്ധിപ്പിക്കുന്ന ഒരു കാസ്റ്റിംഗ്. ആശിക രംഗനാഥ്, മാളവിക മോഹനൻ, യോഗി ബാബു, VTV ഗണേഷ്, ഷാര, ബാബു ആന്റണി, OK സുന്ദർ, അൻപു താസൻ തുടങ്ങിയവരും മറ്റു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല, സംഗീത സംവിധായകനും ഇക്കുറി മാറിയിട്ടുണ്ട്. ആദ്യ ഭാഗത്തിന് സംഗീതം പകർന്നത് നമ്മുടെ GV പ്രകാശ് കുമാർ ആയിരുന്നുവെങ്കിൽ സീക്വലിന്റെ സംഗീത സംവിധായകൻ സാം സിയസ് ആണ്. ആൻഡ് ഈ ഒരു സർദാർ 2 എന്ന സിനിമയ്ക്ക് വേണ്ടി സിനിമറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് ജോർജ് സി വില്യംസ് ആണ്. വിജയ് വേലിക്കുട്ടിയാണ് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് കേട്ടോ.
2: തെരിയ സാർ.

ഫിലിംസ് പിക്ചേഴ്സിന്റെ ബാനറിൽ എസ് ലക്ഷ്മൺ കുമാറും ഐ വി എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ഇഷാന്ത് സക്സേനയും ചേർന്നിട്ടാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ആൻഡ് സെപ്റ്റംബർ 10 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക് ഈ സിനിമ എത്താനായിട്ട് പോവാൻ കേട്ടോ. അപ്പോ വീണ്ടും ത്രില്ലടിപ്പിക്കാനായിട്ട് നമ്മുടെ കാർത്തി പ്രധാന വേഷത്തിൽ എത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് സർദാർ 2. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് തിരിക്കാം. എന്തായാലും ഈ ഒരു സിനിമാ വിശേഷത്തോടുകൂടി ഇന്നത്തെ നമ്മുടെ റീൽ ചെക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് ഞാൻ ഗുഡ് ബൈ പറയാണ്. അപ്പൊ നെക്സ്റ്റ് വീക്ക് നല്ല കലക്കൻ സിനിമകളുടെ പുത്തു പുത്തൻ വിശേഷങ്ങളുമായിട്ട് റീൽ ചെക്കിൽ ഞാൻ വീണ്ടും റീജോയിൻ ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജനാമിക സൈനിങ് ഓഫ്.

0: സഞ്ചാരി ഓണാശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം സഞ്ചാരിയുമായിട്ടാ ഇന്നത്തെ ദിവസം എന്നത്തെയും പോലെ തന്നെ ഈ ഒരു മനോഹരമായ വൈകുന്നേരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് വേറെ ആരുമല്ല ആർ ജെ അനൂഷയാണ് കേട്ടോ.
1: സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ട്ണർ.
0: അപ്പൊ എന്തായാലും നമ്മൾ കൊല്ലത്തെ വിവിധ ടൂറിസ്റ്റ് പ്ലേസുകളിലൂടെയൊക്കെ സഞ്ചരിച്ച് ഒരുപാട് സ്പോട്ടുകളൊക്കെ കണ്ടെത്തി. ഇനി അങ്ങോട്ടേക്ക് ഒരു ട്രിപ്പ് അങ്ങ് പ്ലാൻ ചെയ്താൽ മാത്രം മതി. അപ്പൊ എന്തായാലും കൊല്ലത്തെ ഏകദേശം ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ കടന്നു പോയിരിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ യാത്ര ചെയ്യാനായിട്ട് പോകുന്നത് കടലും കാറ്റും ചരിത്രവും ഒക്കെ ഒത്തുചേരുന്ന ഒരു മാന്ത്രിക ഭൂമിയിലേക്കാണ്. അതെ, മലബാറിന്റെ ഹൃദയത്തുടിപ്പായ കണ്ണൂരിലേക്ക്. തെയ്യങ്ങളുടെ നാട്, തരകളുടെ നാട്, കാൽപ്പന്തിനെ പ്രണയിച്ച മനുഷ്യരുടെ നാട്, അങ്ങനെ എത്രയെത്ര വിശേഷണങ്ങളാണ് നമ്മുടെ കണ്ണൂരിലുള്ളത്. തെയ്യത്തിന്റെ ചിലമ്പൊലി ഉണരുന്ന കാവുകളും അരക്കൽ രാജവംശത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്ന ചരിത്ര ശേഷിപ്പുകളും കണ്ണൂരിന്റെ ഓരോ മൺതരിയിലും വീരകഥകൾ കുറിച്ചിട്ടിട്ടുണ്ട്. സെയിന്റ് ആഞ്ചലോ കോട്ടയിൽ നിന്ന് അറബിക്കടലിലേക്ക് നോക്കി നിൽക്കുമ്പോഴുള്ള ആയ സായാഹ്ന ഭംഗിയും ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവിൻ ബീച്ചായ മുഴുപ്പിലങ്ങാടിയിലൂടെ അലകളോട് കൂട്ടി ഉരുളുന്ന യാത്രയും ഏതൊരു സഞ്ചാരിയുടെയും മനസ്സ് നിറയ്ക്കുന്ന ഒന്ന് തന്നെയാണ്.

പക്ഷെ കണ്ണൂരിന്റെ യഥാർത്ഥ സൗന്ദര്യം ഇതൊന്നും അല്ല കേട്ടോ, അത് അവിടുത്തെ മനുഷ്യർ തന്നെയാണ്. സ്നേഹം കൊടുത്താൽ ജീവൻ വരെ പകരം നൽകുന്ന, അതിഥികളോട് നെഞ്ചോട് ചേർക്കുന്ന, അത്രത്തോളം സഹാനുഭൂതി നിറഞ്ഞ തുറന്ന മനസ്സാണ് കണ്ണൂരിന്റെ യഥാർത്ഥ മാജിക്. പിന്നെ നാവിലോറുന്ന തനിമയാർന്ന തലശ്ശേരി ബിരിയാണിയുടെയും കടൽ രുചികളുടെയും ഒക്കെ കാര്യം പറയുക വേണ്ടല്ലോ. അപ്പൊ എന്തായാലും ഇന്നത്തെ യാത്ര ചെയ്ത ആരംഭിക്കുകയാണ് കണ്ണൂരിൽ നിന്ന്. കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രേ ഫ്രം 90, നാടിനൊപ്പം നാട്ടാർക്കും.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ, സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്. അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസിസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
5: എയർ ടിക്കറ്റും വിസയുമിനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: സുല്ലാദ വാർത്തകൾ സുവയാനവേ, ഹത്തത്തിൽ അവെ മുട്ടും അഴകാനവേ. സൊല്ലുക്കുൽ ഉന്നൈ സുരുക്കിവിട മനമില്ലേ, അളവില്ല ഉണർവുകളെ അരപ്പക്കത്തിൽ അടുത്തി വെക്കും ആശയും ഇരുന്നതില്ലേ. കഴുത്തിൽ പരവി എൻ മൂച്ചു സുടും പോതും, ഉൻ ഉയരെ എളുപ്പം ഞാൻ മുത്തമിടും പോതും. പൊരുന്തുകൊള്ള എൻ പേരൻപേ, സൊല്ലാത വാർത്തകൾ സുവയാണവേ, അർത്ഥത്തിൽ അവ മട്ടും.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: 10th anniversary നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. August 1 മുതൽ September 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നാടിനൊപ്പം.
6: ഭാഷയുടെ അതിർവരമ്പുകൾ മായ്ച്ചു കളഞ്ഞ സംഗീത പ്രതിമ, ദുരന്തർ, ടാക്സി വാല തുടങ്ങി ഒട്ടനവധി സിനിമകളിലെ ഗാനങ്ങൾക്ക് സ്വന്തമായി മലയാളം വരികൾ എഴുതി ഇൻസ്റ്റഗ്രാമിലൂടെ നിരവധി ആരാധകരെ സൃഷ്ടിച്ച സോഷ്യൽ മീഡിയ സെൻസേഷൻ.

സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ. കണ്ണൂരിന്റെ മണ്ണ് വെറുമൊരു മണ്ണല്ല കേട്ടോ, നൂറ്റാണ്ടുകളുടെ ചരിത്രവും പോരാട്ട വീര്യവും ഉറങ്ങുന്ന ഒരു മണ്ണാണ്. നമുക്കൊന്ന് കുറച്ച് പിന്നോട്ട് സഞ്ചരിച്ചാലോ. ഗ്രീക്കുകാരും റോമാക്കാരും അറബികളും സുഗന്ധവ്യഞ്ജനങ്ങൾ തേടി നമ്മുടെ തീരങ്ങളിലേക്ക് കപ്പലടുപ്പിച്ച ആ പഴയ കാലത്തേക്ക്, അന്ന് നൗറ എന്ന പേരിൽ പ്രശസ്തമായിരുന്ന പുരാതന തുറമുഖമാണ് ഇന്നത്തെ നമ്മുടെ ഈ കണ്ണൂർ. 8-ാം നൂറ്റാണ്ടിൽ ഏഴുമല ആസ്ഥാനമാക്കി ഭരിച്ച മൂഷിക രാജവംശത്തിലൂടെയാണ് കേട്ടോ കണ്ണൂരിന്റെ രേഖപ്പെടുത്തിയ ചരിത്രം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് കോലോത്തിരി രാജാക്കന്മാരുടെ കാലത്ത് മലബാറിലെ പ്രമുഖ വാണിജ്യ കേന്ദ്രമായിട്ട് കണ്ണൂർ വളരുകയായിരുന്നു. കേരളത്തിലെ ഏക മുസ്ലിം രാജാവായ അറക്കൽ രാജവംശത്തിന്റെ തലസ്ഥാനവും കണ്ണൂരായിരുന്നു. അതും ചരിത്രത്തിലെ മറ്റൊരു അപൂർവ ഏടുകൂടിയാണ് കേട്ടോ. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച സെയിന്റ് ആഞ്ചലോ കോട്ടയും പിന്നീട് ഡച്ചുകാരും ബ്രിട്ടീഷുകാരും നടത്തിയ അധിനിവേശങ്ങളും കണ്ണൂരിന്റെ ചരിത്രത്തിന് പുതിയ മാനങ്ങളാണ് നൽകിയത്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പഴശ്ശിരാജ നടത്തിയ ധീരമായ പോരാട്ടങ്ങൾക്കും പിന്നീട് സ്വാതന്ത്ര്യ സമരകാലത്ത് ഉപ്പുകാച്ചൽ പ്രസ്ഥാനത്തിനും കർഷക പ്രസ്ഥാനങ്ങൾക്കും ഈ മണ്ണ് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. സുഗന്ധവ്യഞ്ജനങ്ങളുടെ മണമൊക്കെ ശ്വസിച്ച് വിദേശ ശക്തികളോട് പൊരുതി സ്വന്തം സംസ്കാരം കാത്തു സൂക്ഷിച്ച മഹത്തായ ഒരു ചരിത്രമാണ് കേട്ടോ നമ്മുടെ കണ്ണൂരിനുള്ളത്. കണ്ണൂരിന്റെ ചരിത്രത്തിലൂടെയുള്ള നമ്മുടെ യാത്രയിൽ ഏറ്റവും അപൂർവവും പ്രൗഢവുമായ ഒരു അധ്യായമുണ്ട്, അറക്കൽ രാജവംശം. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം എന്ന സവിശേഷത മാത്രമാണോ അറക്കൽ കെട്ടിനുള്ളത്? അല്ലേയല്ല. അറബിക്കടലിന്റെ അധിപരായി ലക്കാഡീവ് ദ്വീപുകൾ വരെ ഭരണം നടത്തിയിരുന്ന ശക്തമായ ഒരു നാവികശക്തി കൂടിയായിരുന്നു അറക്കൽ സ്വരൂപം. 12-ാം നൂറ്റാണ്ടിൽ ചിരക്കൽ രാജവംശത്തിൽ നിന്നാണ് കേട്ടോ അറക്കൽ രാജവംശത്തിന്റെ ഉത്ഭവം എന്നാണ് ചരിത്രം പറയുന്നത്. സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിൽ കണ്ണൂരിനെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ചതിൽ അറക്കൽ ഭരണാധികാരികൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു. പക്ഷേ ഈ രാജവംശത്തെ ചരിത്രത്തിൽ വേറിട്ട് നിർത്തുന്ന ഏറ്റവും മനോഹരമായ കാര്യം എന്താണെന്നറിയോ? അത് സ്ത്രീ സമത്വമാണ്. മരുമക്കത്തായ സമ്പ്രദായം പിന്തുടർന്നിരുന്ന അറക്കൽ കുടുംബത്തിൽ ലിംഗഭേദമില്ലാതെ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന വ്യക്തിക്കാണ് അന്ന് ഭരണം ലഭിച്ചിരുന്നത്. പുരുഷന്മാരായ ഭരണാധികാരികൾ അലി രാജ എന്നും സ്ത്രീകളായ ഭരണാധികാരികൾ അറക്കൽ ബീവി എന്നും അറിയപ്പെട്ടു. പുരുഷന്മാർ മാത്രം ഭരിച്ചിരുന്ന ഒരു കാലത്ത് അറക്കൽ ബീവിമാർ കടൽ വാണിജ്യവും ഭരണവും വളരെ ശക്തമായിട്ട് തന്നെ നയിച്ചു. ഇന്ന് കണ്ണൂർ ആയുർവേദ കോളേജിന് സമീപമുള്ള അറക്കൽ കെട്ട് ഒരു ചരിത്ര മ്യൂസിയമായിട്ട് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അറബിക്കടലിലെ കൊടുങ്കാറ്റുകളെ അതിജീവിച്ച ആ പഴയ പ്രതാപത്തിന്റെ കഥകൾ ഇന്നും അവിടെ തങ്ങി നിൽപ്പുണ്ട്.

0: ഒപ്പം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
4: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
5: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള ക്യാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര. ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ. 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയർസ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ, നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
2: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ.

കണ്ണൂരിന്റെ ആത്മാവ് കുടികൊള്ളുന്നത് ഇവിടുത്തെ കാവുകളിലും തറവാടുകളിലുമാണ്. ഒക്ടോബർ മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ കണ്ണൂരിൽ ഉടനീളം തെയ്യക്കാലമാണ്. ദൈവവും മനുഷ്യനും ഒന്നാകുന്ന അപൂർവമായ ഒരനുഭവം. അതുപോലെ മലബാറിന്റെ ഫുട്ബോൾ ഭ്രാന്ത് തുടങ്ങുന്നത് കണ്ണൂരിൽ നിന്നാണ് കേട്ടോ. ഇന്ത്യയിലേക്ക് ഫുട്ബോൾ കളി കൊണ്ടുവന്ന ബ്രിട്ടീഷ് കേണൽ ഫോർട്സ് ക്യൂമറെ കണ്ണൂരിൽ നിന്നാണ് പ്രചാരം നൽകിയത്. വി പി സത്യൻ, ജി വി രാജ ഉൾപ്പെടെ നിരവധി ഫുട്ബോൾ പ്രതിഭകളുടെ നാടുകൂടിയാണ് നമ്മുടെ സ്വന്തം കണ്ണൂർ. കണ്ണൂർകാർക്ക് നെഞ്ചിടിപ്പ് കൂട്ടാൻ വലിയ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. പച്ചപ്പുല്ലിൽ ഒരു പന്തുരുണ്ടാൽ മാത്രം മതി. ബ്രിട്ടീഷുകാർ കാൽപന്ത് കളി ആദ്യമായിട്ട് ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടായില്ല അതിവിടുത്തെ മനുഷ്യരുടെ ചോരയിൽ അലിഞ്ഞു ചേരുമെന്ന്. പിന്നെ കൈത്തറി വ്യവസായത്തിന് ഒരു കേന്ദ്രം കൂടിയാണ് കണ്ണൂര്. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് വരെ കണ്ണൂർ കൈത്തറി വസ്ത്രങ്ങൾ കയറ്റി അയച്ചിരുന്ന ഒരു സുവർണ കാലഘട്ടം ഉണ്ടായിരുന്നു. നെയ്ത്തുകാരുടെ തതികളിൽ നിന്ന് ഉയർന്നു വരുന്ന താളമുണ്ട് നമ്മുടെ കണ്ണൂരിൽ. അതാണ് ലോകമെമ്പാടും പ്രശസ്തമായ ഒരു ഹാൻഡ്ലൂം. നെയ്തെടുക്കുന്ന ഓരോ നൂലിലും ഈ നാട്ടുകാരുടെ അധ്വാനവും സ്നേഹവും ഒക്കെ ഇഴചേർന്നിട്ടുണ്ട്. കണ്ണൂർകാർക്ക് തെയ്യം എന്നത് കേവലം ഒരു കലാരൂപമോ കാഴ്ചയോ മാത്രമല്ല കേട്ടോ, അതവരുടെ ജീവിതമാണ്, പ്രതീക്ഷയാണ്, കണ്ണീരും സന്തോഷവും ഒക്കെ പങ്കുവെക്കുന്ന ഒരത്താണിയാണ്. തോറ്റമ്പാട്ടിന്റെ വരികളിലൂടെയാണ് തെയ്യത്തിന്റെ കഥകൾ പറയുന്നത്. ഓരോ തെയ്യത്തിനു പിന്നിലും ഒരു കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരുടെ കഥയുണ്ട്. അനീതിക്കെതിരെ പൊരുതി വീരമൃത്യു വരിച്ചവരുടെ കഥ, മുച്ചിലോട്ട് ഭഗവതിയുടെ സൗന്ദര്യവും കതിവന്നൂർ വീരന്റെ ധീരതയും വട്ടമുടി തെയ്യങ്ങളുടെ ഗാംഭീര്യവും മുത്തപ്പന്റെ ലളിതമായ വാക്കുകളും ഒക്കെ ചേരുമ്പോൾ കാവുകളിൽ സൃഷ്ടിക്കപ്പെടുന്നത് ഒരു ലോകം തന്നെയാണ്. വിറക് കൂട്ടങ്ങൾക്ക് മുകളിൽ തീപിടിച്ച് ആ കനലാടിയിലേക്ക് ഭയമില്ലാതെ എടുത്തു ചാടുന്ന തീയോട്ട് തെയ്യങ്ങളെ കാണുമ്പോൾ ഏതൊരു മനുഷ്യന്റെയും നെഞ്ചിടിപ്പേറും. തെയ്യം കെട്ടിയാടി ഉഗ്രരൂപം പൂണ്ടു നിൽക്കുന്ന കോലധാരിയുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ അവൻ ജാതിക്കും മതത്തിനും അപ്പുറം ദൈവത്തിന്റെ രൂപമാകുന്നു. ഉറുപ്പിക നൽകിയില്ലെങ്കിലും സങ്കടം കേൾക്കുന്ന മുത്തപ്പൻ തൊട്ട് നാടിന്റെ കാവലാളായ ഭഗവതിമാൻ വരെ ഇവിടെ മനുഷ്യന്റെ സങ്കടങ്ങൾക്ക് മറുപടി നൽകുന്നു. തീയുടെ വെളിച്ചത്തിൽ ചായക്കൂട്ടുകളുടെ തിളക്കത്തിൽ തോറ്റമ്പാട്ടിന്റെ വരികളിൽ കണ്ണൂരിന്റെ ആത്മാവ് ഉണർന്നു നിൽക്കുന്നത് പോലെ തോന്നും.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമതിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
5: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9958731115. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മ ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മ ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
7: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: നല്ല സുഹൃത്തുക്കൾ ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെയാണ്. എപ്പോഴും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അവർ എപ്പോഴും നമുക്കൊപ്പമുണ്ടെന്ന് നമുക്കറിയാം. ഇന്ന് ഓഗസ്റ്റ് 2, ഫ്രണ്ട്ഷിപ്പ് ഡേ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Ketaga Satyamana, Assisia Medical College Hospital avadharippikkunnu the complete motherhood package. Pregnancyude aadi dinam mudal prasavam ulpade doctor parishodhanakal, rakta parishodhanakal, scanning adakkumulla sevanangalode normal delivery ku verum 22000 rupayum, cesarean 49000 rupayum maatram.
3: Assisia Medical College, Miyannur, Kollam.
2: Cheta, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ

അതായത് ഉത്തര മലബാറിൽ തന്നെ 400-ലധികം വകഭേദമുള്ള തെയ്യങ്ങളാണുള്ളത്. അത് പ്രധാനം മുച്ചിലോട്ട് ഭഗവതി, കരിവന്നൂർ വീരൻ, രക്തചാമുണ്ടി, ഗുളികൻ, വയനാട്ടുകുലവൻ, വിഷ്ണുമൂർത്തി, മുത്തപ്പൻ എന്നിവയാണ്. തെയ്യത്തിന്റെ മുഖത്തെഴുത്തിന് രാസവസ്തുക്കൾ ഉപയോഗിക്കാറില്ല. മഞ്ഞൾപ്പൊടി, അരിപ്പൊടി, കുങ്കുമം ഇവയൊക്കെ ചാലിച്ച്, പിന്നെ മനയോല, കരി എന്നിവയൊക്കെ ഉപയോഗിച്ചാണ് അതിമനോഹരമായിട്ട് ഈ മുഖത്തെഴുത്ത് തയ്യാറാക്കുന്നത്. പകൽ സമയത്ത് നമ്മുടെ കൂടെ അധ്വാനിക്കുന്ന, സാധാരണ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യൻ രാത്രിയുടെ യാമങ്ങളിൽ കാവുകളിലെ ചൂട്ട് വെളിച്ചത്തിൽ അണിയലങ്ങൾ അണിഞ്ഞു തുടങ്ങുമ്പോൾ സംഭവിക്കുന്നത് വലിയൊരു മാറ്റം തന്നെയാണ്. മണിക്കൂറുകളോളം നീളുന്ന മുഖത്തെഴുത്ത് പ്രകൃതിദത്തമായ മഞ്ഞളും കരിയും മനയോലയും ചേർത്ത് മുഖത്ത് വരച്ചു ചേർക്കുന്ന ആ സങ്കീർണമായ രൂപങ്ങൾ, അതിനൊപ്പം തെങ്ങിൻ കുരുത്തോലകളും വലിയ മുടികളും വെച്ച് അണിഞ്ഞൊരുങ്ങി കയ്യിൽ വാളുമേന്തി താളത്തിനൊത്ത് ചുവടുവെക്കുമ്പോൾ അവൻ സ്വയം മറക്കുകയാണ്. അവിടെ മനുഷ്യൻ ദൈവത്തിന് വഴിമാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തെയ്യത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ ലോകത്ത് ഒരിടത്തും കാണാത്ത സാമൂഹിക സമത്വമാണ്. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർ തെയ്യക്കോലമായി മാറുമ്പോൾ നാടുവാഴികളും പ്രഭുക്കന്മാരും അവരുടെ മുന്നിൽ തല കുനിച്ചു നിൽക്കും, അവരുടെ അനുഗ്രഹത്തിനായി കൈകൂപ്പും. അനീതിക്കെതിരെ സംസാരിച്ചതിന്റെ പേരിൽ കൊല്ലപ്പെട്ട മനുഷ്യരാണ് പിൽക്കാലത്ത് തെയ്യങ്ങളായി മാറി അനീതിക്കെതിരെ താക്കീത് നൽകുന്നത് എന്ന് പറയുന്നു. അതുതന്നെയാണ് തെയ്യമെന്ന ഈ അനുഷ്ഠാന കലയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ സൗന്ദര്യവും. കണ്ണൂർ വെറുമൊരു ചരിത്രഭൂമി മാത്രമല്ല, മലയാള സാഹിത്യത്തിന്റെയും സിനിമയുടെയും ഒരു വലിയ കേന്ദ്രം കൂടിയാണ് കേട്ടോ. തട്ടകത്തിന്റെ കഥാകാരൻ N.P. മുഹമ്മദ്, മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ സഞ്ജയൻ മുകുന്ദൻ, ചെറുകാട്, ചലച്ചിത്ര രംഗത്തെ ഭീഷ്മാചാര്യന്മാരായ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, സത്യനന്ദിക്കാട് ചിത്രങ്ങളിലൂടെ പ്രശസ്തമായ ഗ്രാമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലൂടെ നടക്കുമ്പോൾ N. മുകുന്ദന്റെ വരികൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും കേട്ടോ. തട്ടകത്തിലെ മനുഷ്യരുടെ കഥ പറഞ്ഞ N.P.യും ആക്ഷേപഹാസ്യത്തിലൂടെ നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത സഞ്ജയനും ജനിച്ച ഈ മണ്ണ് മലയാള സാഹിത്യത്തിന് നൽകിയ സംഭാവനകൾ ചെറുതൊന്നുമല്ല. തെയ്യം കൂടാതെ കണ്ണൂരിന്റെ ഗ്രാമങ്ങളിൽ എന്നും ജീവസുറ്റതായി നിലനിൽക്കുന്ന മറ്റു ചില പ്രാദേശിക കലാരൂപങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. അതിലൊന്നാണ് പൂതവും തിറയും. കാവുകളിലെ ഉത്സവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന അനുഷ്ഠാന കലയാണ് കേട്ടോ ഇത്. പിന്നെയുള്ളത് കോൽക്കളിയും പൂരക്കളിയുമാണ്. പുരുഷന്മാർ വട്ടത്തിൽ നിന്ന് വടികൾ തട്ടിക്കളിക്കുന്ന കോൽക്കളിയും മീനമാസത്തിലെ പൂരത്തോടനുബന്ധിച്ച് കാവുകളിൽ നടക്കുന്ന അപൂർവമായ ശാസ്ത്രീയ നാടൻ കലയായ പൂരക്കളിയും കണ്ണൂരിന്റെ മാത്രം പ്രത്യേകതയാണ്. പാട്ടിന്റെ താളത്തിനൊത്ത് വടികൾ തമ്മിലടിച്ച് ചുവടുവെക്കുന്ന കോൽക്കളിയും അറിവിന്റെയും വാദപ്രതിവാദങ്ങളുടെയും വേദിയാകുന്ന പൂരക്കളിയും കണ്ടിട്ടുണ്ടോ? കണ്ണൂരിലെ പൂരക്കളിക്ക് പിന്നിൽ വലിയൊരു ശാസ്ത്രീയ തത്വചിന്ത

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽക്കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
5: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9995873115.

കണ്ണൂരിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ എത്തിച്ചേരുന്ന ഒരു പ്രദേശമുണ്ട്. ഫ്രഞ്ച് സംസ്കാരത്തിന്റെ സുഗന്ധം ഇന്നും പേറുന്ന മാഹി അഥവാ മയ്യഴി. കേരളത്തിന്റെ കണ്ണൂർ ജില്ലയോട് ചേർന്ന് നിൽക്കുന്ന എന്നാൽ പുതുച്ചേരിയുടെ ഭാഗമായ ഈ ചെറിയ പ്രദേശം ചരിത്രത്തിലും സാഹിത്യത്തിലുമൊക്കെ എത്ര മനോഹരമായാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നതെന്നറിയോ? ഫ്രഞ്ച് ഭരണാധികാരികൾ നിർമ്മിച്ചിട്ടുള്ള പഴയ കെട്ടിടങ്ങളും മയ്യഴിപ്പുഴയുടെ തീരത്തോടെയുള്ള ആ സായാഹ്ന നടത്തവുമൊക്കെ നമ്മളെ വേറൊരു ലോകത്തേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഒരേ സമയം ബ്രിട്ടീഷ് ചരിത്രവും ഫ്രഞ്ച് പാരമ്പര്യവും ഒരുപോലെ അനുഭവിച്ചറിയാൻ കഴിയുന്ന മറ്റൊരു ജില്ല കേരളത്തിൽ വേറെ ഉണ്ടോ എന്ന് സംശയമാണ് കേട്ടോ. പഴമയും പുതുമയും കടലും പുഴയും ഒന്നിച്ചേരുന്ന കണ്ണൂരിലെ ഓരോ വരികളും നമ്മളോട് സംസാരിക്കുന്നത് ആയിരം കഥകളാണ്. കണ്ണൂർ നഗരത്തിൽ നിന്ന് വെറും 2 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ നമ്മൾ എത്തുന്ന ഒരിടമുണ്ട്. കടലിന്റെ ശാന്തതയും സ്വർണ്ണ നിറത്തിലുള്ള മണൽപ്പരപ്പും നമ്മെ വരവേൽക്കുന്ന പയ്യമ്പലം ബീച്ച്. കണ്ണൂർകാർക്ക് സായാഹ്നങ്ങൾ അവിസ്മരണീയമാക്കാനുള്ള ഏറ്റവും പ്രിയപ്പെട്ട തട്ടകമാണ് കേട്ടോ ഇത്. അസ്തമയ സൂര്യന്റെ ചുവപ്പ് രാശി കടലിൽ അലയുന്നത് നോക്കി തണുത്ത കടൽക്കാറ്റേറ്റ് നഗ്നപാദരായി മണലിലൂടെ നടക്കുന്നത് ഏതൊരു സഞ്ചാരിയുടെയും മനസ്സ് നിറയ്ക്കും. പക്ഷേ പയ്യമ്പലം വെറുമൊരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല കേട്ടോ, ചരിത്രപരമായ വലിയൊരു പ്രാധാന്യം കൂടി ഈ തീരത്തിനുണ്ട്. കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിന് വഴിത്തിരിവുണ്ടാക്കിയ മഹാരഥന്മാരായ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, എ കെ ഗോപാലൻ, ഇ എം എസ് നമ്പൂതിരിപ്പാട്, കായൂർ സഖാക്കൾ തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ സ്മരണ കുടികൊള്ളുന്ന സ്മാരക മണ്ഡപങ്ങൾ ഈ ബീച്ചിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. തീരത്തോട് ചേർന്ന് മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള പാർക്കും പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ തൃശൂർ ലളിതകലാ അക്കാദമിക്കായി നിർമ്മിച്ച അമ്മയും കുഞ്ഞുമെന്ന കൂറ്റൻ ശില്പവും പയ്യാമ്പലത്തിന്റെ മറ്റൊരു സവിശേഷതയാണ്. കുടുംബത്തോടൊപ്പം ഒന്ന് വിശ്രമിക്കാനും കൂട്ടുകാരോടൊപ്പം സുലൈമാനി കുടിച്ച് സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കാനും പയ്യാമ്പലത്തോളം പോകുന്ന മറ്റൊരിടം കണ്ണൂരിലില്ല കേട്ടോ. കണ്ണൂർ ടൗണിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും 2 മുതൽ 3 കിലോമീറ്റർ ദൂരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കാനായി കുഞ്ഞിരാമൻ കൊത്തിയെടുത്ത അതിമനോഹരമായ അമ്മയും കുഞ്ഞും സിമന്റ് ശില്പം ഈ ഒരു ബീച്ചിൽ പാർക്കിൽ വന്നാൽ കാണാം. പിന്നെ ഇ എം എസ്, എ കെ ജി, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, കെ പി ഗോപാലൻ, പാമ്പൻ മാധവൻ തുടങ്ങിയ നേതാക്കളുടെ വിശ്രമസ്ഥാനം കൂടിയാണ് കേട്ടോ ഈ തീരം. വിനോദങ്ങൾക്കായിട്ട് ബീച്ച് വാക്ക്, ഫോട്ടോഗ്രാഫി, കുട്ടികൾക്കുള്ള പാർക്ക്, സൺസെറ്റ് വ്യൂ എന്നിവയ്ക്കൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ബീച്ച് തന്നെയാണിത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: കേട്ടത് സത്യമാണ്, അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
5: അസിസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച്
5: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: 10 varshikathinte nenavil Kottarakara Dhanya Medical Surgical and Laboratory. August 1 mudal September 30 vare ella marunnukalkkum surgical upakaranangalkkum laabha parishodhanangalkku vamban vilakkurav. Dhanya Medical and Surgicals, Chandamukka, Kottarakara.
3: Cheta, veettilekku saadhanangal vaangande.
4: Cheriyarchu vaangane. Aljo special offers undallo.
3: Adene, ella shini hair divasangalilum special offers undu.
5: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ ജെ സി ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ എ സി ഹാളുകളും ഒരുക്കി ജെ സി ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
6: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ.

കണ്ണൂരിന്റെ കടൽ ക്ലൗഡിയും തെയ്യപ്പെരുമയും നമ്മൾ ഒരുപാട് കേട്ടുവല്ലേ. എന്നാൽ കണ്ണൂരിന്റെ വടക്കേ അറ്റത്ത് പയ്യന്നൂരിനോട് ചേർന്ന് ശാന്തമായി ഒഴുകുന്ന ഒരു മാന്ത്രിക ലോകമുണ്ട്, കാവായി കായൽ. ഉത്തരമലബാറിലെ ഏറ്റവും വലിയ കായൽപ്പരപ്പാണ് കേട്ടോ കാവായി. പയ്യന്നൂരിലെയും കാസർഗോട്ടെയും അഞ്ച് നദികൾ ഒന്നു ചേർന്ന് അറബിക്കടലിലേക്ക് പതിക്കുന്ന ഈ പ്രകൃതി ദൃശ്യം കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നോ. കാവായിയുടെ യഥാർത്ഥ മാജിക്ക് എന്താണെന്നറിയോ? ഈ വലിയ കായൽ പരപ്പിൽ ചിതറിക്കിടക്കുന്ന ചെറിയ ചെറിയ പച്ചപ്പുരണ്ട തുരുത്തുകളാണ് കാവായി, വലിയ പറമ്പ്, കണ്ടൽ തുരുത്തുകൾ, അങ്ങനെ എത്രയെത്ര മനോഹരമായ ചെറു ദ്വീപുകളാണെന്നറിയോ? ഒരു കാലത്ത് പോർച്ചുഗീസുകാരും അറബികളും ബ്രിട്ടീഷുകാരും സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിനായിട്ട് കപ്പലടുപ്പിച്ചിരുന്ന വലിയൊരു വാണിജ്യ കേന്ദ്രം കൂടിയായിരുന്നു ഈ ഒരു കാവായി. ഇന്ന് സാഹസികതയും ശാന്തതയും ഒക്കെ ആഗ്രഹിക്കുന്ന സഞ്ചാരികളുടെ പ്രിയപ്പെട്ട തട്ടകമാണിത്. ശാന്തമായ കായലിലൂടെയുള്ള കയാക്കിങ്ങും കണ്ടൽ കാടുകളുടെ തണലിലൂടെയുള്ള ബോട്ട് യാത്രയും ഏതൊരു മനുഷ്യന്റെയും മനസ്സ് ശാന്തമാക്കും. കണ്ണൂരിലെത്തിയാൽ അല്പം ശാന്തതയോടെ പ്രകൃതിയുടെ മടിത്തട്ടിൽ ഒന്ന് വിശ്രമിക്കണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കാവായിയിലേക്ക് വണ്ടി കയറാം. പെരുമ്പ, കവ്വായി, കാര്യങ്കോട്, രത്നഗിരി, നീലേശ്വരം എന്നീ അഞ്ച് നദികൾ ചേർന്നാണ് കേട്ടോ ഈ വലിയ ബാക്ക് വാട്ടർ ശൃംഖല രൂപപ്പെടുന്നത്. പിന്നെ ധാരാളം അപൂർവ ജൈവ വൈവിധ്യവും കണ്ടൽ കാടുകളും ഒക്കെ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അതുപോലെ സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് കയാക്കിങ് ഹൗസ് ബോട്ട് ക്രൂയിസ് കനോയിങ് എന്നിവയ്ക്ക് വളരെ പ്രശസ്തമാണ് ഈ തീരം. 14-ാം നൂറ്റാണ്ടിൽ വിദേശ സഞ്ചാരിയായ ഇബിൻ ബത്തൂത്തയുടെ യാത്രാ വിവരണങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള പ്രദേശം കൂടിയാണ് കാവായി. അതുപോലെ കടലും കായലും മാത്രമല്ല കേട്ടോ, തണുപ്പും മൂടൽമഞ്ഞും നിറഞ്ഞ മനോഹരമായ മലയോര മേഖലകളും നമ്മുടെ കണ്ണൂരിലുണ്ട്. കണ്ണൂരിലെത്തിയാൽ ചൂടും കടൽക്കാറ്റും മാത്രമാണ് എന്ന് കരുതരുത് കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്ന് 4,500 അടി ഉയരത്തിൽ മൂടൽമഞ്ഞും പച്ചപ്പും തണുത്ത കാറ്റും നമ്മെ വരവേൽക്കുന്ന മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷൻ ഉണ്ട്. അതാണ് പൈതൽ മല. നീളമുള്ള ട്രക്കിംഗ് പാതകളിലൂടെ നടന്ന് കൊടുമുടിയിലെ നിരീക്ഷണ ഗോപുരത്തിലെത്തിയാൽ ചുറ്റുമുള്ള പച്ചപ്പ് നിറഞ്ഞ താഴ്വരകളും കുടക മലനിരകളും കണ്ട് മനസ്സ് കുളിരണിയും. അപ്പോ കണ്ണൂരിന്റെ കുളിർമ തൊട്ടറിയാനായിട്ട് പൈതൽ മലയിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യണം കേട്ടോ.

0: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഓപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഓപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
3: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഒന്ന് മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: കൊല്ലം മിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററും കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സും ചേർന്നൊരുക്കുന്ന സൗജന്യ വന്ദിത ഗൈനക്കോളജി ക്യാമ്പ് ഓഗസ്റ്റ് 9 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സിൽ വെച്ച് നടത്തപ്പെടുന്നു. ഫോർ രജിസ്ട്രേഷൻ കോൺടാക്ട് 9400232358.
3: നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ, കൊല്ലം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലുമതിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
2: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആട് മാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജ്വല്ലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
5: ശിൽപ ജുവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, ശിൽപ ഗോൾഡ്, പ്യുവർ ഗോൾഡ്.
6: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ.
7: കണ്ണൂരിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തലശ്ശേരിയിലെ ഏറ്റവും വലിയ ചരിത്ര ശേഷിപ്പാണ് തലശ്ശേരി കോട്ട. മലബാറിലെ 3 സീകളുടെ നാട് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതായത് കേക്ക്, ക്രിക്കറ്റ്, സർക്കസ്. അതെ, നമ്മുടെ സ്വന്തം തലശ്ശേരി. 1708 ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിർമ്മിച്ച തലശ്ശേരി കോട്ടയുടെ ചുമരുകൾക്ക് പറയാൻ തന്നെ 1000 യുദ്ധങ്ങളുടെയും പോരാട്ടങ്ങളുടെയും കഥകളാണുള്ളത് കേട്ടോ. കടലിലേക്ക് തുറക്കുന്ന വലിയ വാതിലുകളും കല്ലിൽ തീർത്ത തുരങ്കങ്ങളും ഇന്നും ആ പഴയ ബ്രിട്ടീഷ് പ്രൗഢി വിളിച്ചോതുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ബേക്കറി കേക്ക് പിറന്നതും സർഗസ് കലയ്ക്ക് തുടക്കമിട്ടതുമൊക്കെ ഈ തലശ്ശേരി മണ്ണിലാണ് കേട്ടോ. കണ്ണൂർ നഗരത്തിൽ നിന്നും ഒരല്പം മാറി കടലിന് അഭിമുഖമായി

സുന്ദരിമാരുമായ കോട്ടയ്ക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ കേക്ക് പിറന്നതും തലശ്ശേരി മണ്ണിലാണ്. 1883 തലശ്ശേരിയിലെ മമ്പള്ളി ബാപ്പു എന്ന ധീരനായ മലയാളി വ്യവസായിയാണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ കേക്ക് നിർമ്മിക്കുന്നത്. ബ്രൗൺ സാഹിബ് എന്ന ബ്രിട്ടീഷുകാരൻ നൽകിയ ഇംഗ്ലീഷ് കേക്കിന്റെ റെസിപ്പി കണ്ടുപഠിച്ച് നമ്മുടെ നാടൻ മഹിഷമദ്യവും കശുവണ്ടിപ്പരിപ്പും ചേർത്ത ബാപ്പുക്കെ ഉണ്ടാക്കിയ ആ കേക്ക് കഴിച്ച് സായിപ്പ് അങ്ങ് അത്ഭുതപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. വണ്ടർഫുൾ കേക്ക് എന്ന് സായിപ്പ് വാഴ്ത്തിയ ആ കേക്കിലൂടെയാണ് ഇന്ത്യയുടെ ബേക്കറി ചരിത്രം തന്നെ തുടങ്ങുന്നത്. ഒരു വശത്ത് ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ ഓർമ്മപ്പെടുത്തലായി നിൽക്കുന്ന തലശ്ശേരി കോട്ടയും മറുവശത്ത് ഇന്ത്യ മുഴുവൻ പടർന്ന കേക്കിന്റെ മധുരവും. തലശ്ശേരിയുടെ മണ്ണിൽ ചവിട്ടുമ്പോൾ ഈ ചരിത്രവും മധുരവും ഒക്കെ നമ്മൾ ഒരുപോലെ പൊതിയും എന്നതിൽ ഒരു സംശയവുമില്ല. ഇന്ത്യയിലെ സർക്കസിന്റെയും ക്രിക്കറ്റിന്റെയും ഈറ്റില്ലമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. പവിത്രൻ, അതായത് തലശ്ശേരിക്കാരനായ കീഴേരി പവിത്രനാണ് 1901 തലശ്ശേരിയിൽ ഇന്ത്യയിലെ ആദ്യത്തെ സർക്കസ് പരിശീലന കേന്ദ്രം ആരംഭിച്ചത്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ആർതർ വെല്ലസി പ്രഭുവാണ് കേട്ടോ 18-ാം നൂറ്റാണ്ടിൽ തലശ്ശേരി ടൗൺ ഹാളിൽ ക്രിക്കറ്റ് കളിയും അവതരിപ്പിച്ചത്. നാട്ടുകാരെ കളിക്കാൻ പഠിപ്പിച്ചതോടെ തലശ്ശേരി ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴയ ക്രിക്കറ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായി മാറുകയായിരുന്നു. നമ്മൾ ടിവിയിലും സ്റ്റേഡിയത്തിലും ആവേശത്തോടെ കാണുന്ന ഇന്ത്യൻ ക്രിക്കറ്റിന് ഇത്രയും വലിയൊരു പഴക്കമുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ലല്ലേ. സെന്റ് ആഞ്ചലോ കോട്ടയുടെയും തലശ്ശേരി കോട്ടയുടെയും പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷുകാർ ബാറ്റും പന്തും കയ്യിലേന്തിയപ്പോൾ അത് വന്ന് തട്ടിയത് മലബാറിലെ ചെറുപ്പക്കാരുടെ മനസ്സിലായിരുന്നു. അതുപോലെ റിങ്ങിൽ സിംഹങ്ങളെയും പുലികളെയും മെരുക്കിയ സർക്കസ് വീരന്മാരുടെ നാടുകൂടിയാണ് നമ്മുടെ തലശ്ശേരി.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
5: കൊട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
4: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
5: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയിലെ നമ്പർ വൺ സ്ഥാപനം.
4: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
5: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
4: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
5: അയ്യോ, അത് ശരിയാ.
4: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ്, ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
6: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: ഭാഷയുടെ അതിർവരമ്പുകൾ മായ്ച്ചു കളഞ്ഞ സംഗീത പ്രതിഭ, ദുരന്തർ, ടാക്സി വാല തുടങ്ങി ഒട്ടനവധി സിനിമകളിലെ ഗാനങ്ങൾക്ക് സ്വന്തമായി മലയാളം വരികൾ എഴുതി ഇൻസ്റ്റഗ്രാമിലൂടെ നിരവധി ആരാധകരെ സൃഷ്ടിച്ച സോഷ്യൽ മീഡിയ സെൻസേഷൻ.

0: വീട്ടില് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ചായിട്ടാണോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ.

കണ്ണൂരിലെ വനനിരകളും കോട്ടകളും വയനാടൻ ചുരങ്ങളും സാക്ഷ്യം വഹിച്ച ചരിത്രത്തിലെ ഏറ്റവും ധീരമായ ഏടാണ് കേട്ടോ പഴശ്ശിരാജയുടെ ഗറില്ല യുദ്ധങ്ങൾ. ബ്രിട്ടീഷുകാർക്കെതിരെ കണ്ണൂരിലെ കൊട്ടിയൂർ കണ്ണവം കാടുകളിലും വയനാടൻ മലനിരകളിലും വനവാസികളായ കുറിച്ചി കുറുമ്പരയും ഒക്കെ കൂട്ടി പഴശ്ശിരാജ നടത്തിയത് വിപ്ലവാത്മകമായിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ വമ്പൻ പീരങ്കികൾക്കും തോക്കുകൾക്കും മുന്നിൽ ഒളിയുദ്ധം എന്ന പടച്ചട്ടയണിഞ്ഞ് പോരാടിയ കേരളവർമ്മ പഴശ്ശിരാജയുടെ വീരഗാഥ ഉറങ്ങുന്ന മണ്ണാണ് കണ്ണൂർ. കണ്ണവം കാടുകളിൽ നിന്ന് ഉയർന്ന ആ വില്ലമ്പുകൾ ബ്രിട്ടീഷ് പടയെ വിറപ്പിച്ചു. തന്റെ മണ്ണ് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ച ആ ധീര ദേശാഭിമാനിയുടെ ചോര വീണ മണ്ണാണ് നമ്മുടെ കണ്ണൂർ. കണ്ണൂരിന്റെ കാടുകളിലൂടെയും മലനിരകളിലൂടെയും യാത്ര ചെയ്യുമ്പോൾ കാറ്റിൽ നിന്നും ഒരു പോരാട്ട വീര്യത്തിന്റെ മണം തങ്ങി നിൽക്കുന്നുണ്ട്. കേരള സിംഹം എന്നറിയപ്പെട്ട ധീരദേശാഭിമാനി വീര പഴശ്ശിരാജയുടെ വിപ്ലവ മണ്ണിന്റെ കഥ. ലോകത്തിന്റെ പകുതിയും കീഴടക്കിയ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ സ്വന്തം നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തുടർച്ചയായി 13 വർഷത്തോളം ധീരമായി പൊരുതിയ ഒരേ ഒരു രാജാവ് അത് നമ്മുടെ പഴശ്ശിരാജയാണ്. ബ്രിട്ടീഷുകാർ അടിച്ചേൽപ്പിച്ച അന്യായമായ നികുതി പിരിവിനെതിരെ കണ്ണൂരിലെ കർഷകരെയും നാട്ടുരാജാക്കന്മാരെയും സംഘടിപ്പിച്ചാണ് പഴശ്ശി തന്റെ സമരം തുടങ്ങിയത്. പക്ഷേ സാധാ പടയാളികളെ വെച്ച് ബ്രിട്ടീഷുകാരുടെ തോക്കുകളെ നേരിടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ പഴശ്ശിരാജ ഉപയോഗിച്ചത് ഒരു മാന്ത്രിക തന്ത്രമായിരുന്നു ഒളിയുദ്ധം. കണ്ണൂരിലെ കണ്ണവം കാടുകളിലും പൈതൽ മല നിരകളിലും വയനാടൻ ചുരങ്ങളിലുമായിരുന്നു പഴശ്ശിയുടെ താവളങ്ങൾ. ഈ കാടുകളെയും ഭൂപ്രകൃതിയെയും കുറിച്ച് ബ്രിട്ടീഷുകാർക്കൊന്നും അറിയില്ലായിരുന്നു അന്ന്. ഇവിടെയാണ് പഴശ്ശിയുടെ യഥാർത്ഥ കരുത്ത് ഉയർന്നു വന്നത്. കാടിന്റെ മക്കളായ കുറിച്ചരും കുറുമ്പരുമായിട്ടുള്ള ആദിവാസി ജനവിഭാഗങ്ങളെ പഴശ്ശി തന്നോട് ചേർത്ത് പിടിച്ചു. തലക്കൽ ചന്തു എന്ന ധീരനായ കുറിച്ചി പടത്തലവന്റെ നേതൃത്വത്തിൽ ആദിവാസികളുടെ വില്ലമ്പുകൾ ബ്രിട്ടീഷ് പടയെ വിറപ്പിച്ചു. 1805 നവംബർ 30 വയനാടൻ കാടുകളിൽ വെച്ച് ബ്രിട്ടീഷ് പടയാൽ വളയപ്പെട്ടപ്പോൾ ശത്രുവിന്റെ കൈയാൽ മരിക്കാൻ വയ്യാതെ സ്വന്തം വിരലിലണിഞ്ഞ വജ്രമോതിരം വിഴുങ്ങി അവിടുന്ന് വീരമൃത്യു വരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. സ്വന്തം മണ്ണും ജനങ്ങളെയും പ്രാണനേക്കാൾ സ്നേഹിച്ച ആ ധീര യോദ്ധാവിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: 10th വാർഷികത്തിന് നിലവിൽ പെട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്ക് വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: 10 വാർഷികത്തിന്റെ നിറവിൽ പട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ സെന്റർ ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്ക് ധന്യ മെഡിക്കൽ സാൻ സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
5: ശിൽപ ജുവലേഴ്സ്, ഓയിൽ റോഡ്, ചന്തമുക്ക്, കൊട്ടാരക്കര. ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
1: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ഭാഷയുടെ അതിർവരമ്പുകൾ മായ്ച്ചു കളഞ്ഞ സംഗീത പ്രതിമ, ദുരന്തർ, ടാക്സി വല തുടങ്ങി ഒട്ടനവധി സിനിമകളിലെ ഗാനങ്ങൾക്ക് സ്വന്തമായി മലയാളം വരികളെഴുതി ഇൻസ്റ്റഗ്രാമിലൂടെ നിരവധി ആരാധകരെ സൃഷ്ടിച്ച സോഷ്യൽ മീഡിയ സെൻസേഷൻ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴ ശക്തം. 64 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 1349 പേർ. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സജ്ജമെന്ന് സംസ്ഥാന സർക്കാർ. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കണ്ണൂർ, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പുതുതായി അനുവദിച്ച മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണോദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സമാപനം. 39 മെഡലുമായി ഇന്ത്യ നാലാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയിൽ 8 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും സഹായം ഉറപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ. മലയോര മേഖലകളിൽ ജാഗ്രത തുടരണം. ഏത് സാഹചര്യവും നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തര ഘട്ടവും നേരിടാൻ സർക്കാരും തദ്ദേശ സ്വയംഭരണ വകുപ്പും സജ്ജമാണെന്ന് പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചു. മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപകട സാധ്യതാ പ്രദേശങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കുകയും മുൻകൂട്ടി ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറ്റുകയും ചെയ്യും. രക്ഷാപ്രവർത്തനത്തിനാവശ്യമായ ഉപകരണങ്ങൾ പ്രാദേശികമായി സജ്ജമാക്കാനും കുടുംബശ്രീ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സേവനം ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി 64 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് 1349 പേർ. കൂടുതൽ പേർ കഴിയുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. 567 പേർ. കോട്ടയം 505, ഇടുക്കി 79, കോഴിക്കോട് 78, മലപ്പുറം 61 എന്നിങ്ങനെയാണ് ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണം. സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് കൺട്രോൾ റൂമുകളും 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാണെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ കൺട്രോൾ റൂം അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ മഴയ്ക്ക് കുറവുണ്ടെങ്കിലും മഴക്കെടുതി രൂക്ഷം. നിലവിൽ ഒരു മരണമാണ് ജില്ലയിലുണ്ടായത്. കൂത്തുപറമ്പ് കൈത്തേരിയിൽ അപ്പു എന്ന രാരീഷാണ് മരിച്ചത്. മന്ത്രി സണ്ണി ജോസഫ് അപകടസ്ഥലം സന്ദർശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: കഴിഞ്ഞ 2 ദിവസത്തെ മഴക്കെടുതിയിൽ ഇന്ന് ഉച്ചവരെയുള്ള കണക്കുകൾ പ്രകാരം കണ്ണൂർ ജില്ലയിൽ ഒരു വീട് പൂർണ്ണമായും 47 വീടുകൾ ഭാഗികമായും തകർന്നു. കാലവർഷക്കെടുതി 32 വില്ലേജുകളിലാണ് കൂടുതലായി ബാധിച്ചത്. 18 വില്ലേജുകളിൽ വെള്ളപ്പൊക്കം ദുരിതം വിതച്ചു. 18 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്നത്. 876 പേരെയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റിയത്. കണ്ണൂർ വളപട്ടണം മുതൽ ന്യൂമാഹി വരെയും കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ദുരന്ത നിവാരണ അതോറിറ്റി ടൂറിസം വകുപ്പിനും DTPC കൾക്കും നിർദ്ദേശം നൽകി. അപകട സാധ്യതയുള്ള റോഡുകളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാനും സഞ്ചാരികൾക്ക് സുരക്ഷാ വിവരങ്ങൾ ലഭ്യമാക്കാനും നിർദ്ദേശമുണ്ട്. കൂടാതെ കൺട്രോൾ റൂമുകൾ തുറക്കാനും പോലീസ്, ഫയർഫോഴ്സ് സേനകളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ, കുട്ടനാട് താലൂക്കുകളിലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ വെള്ളക്കെട്ടിൽ വീണ് ചികിത്സയിലായിരുന്ന 2 വയസ്സുകാരൻ മരിച്ചു. കാപ്പാട് സ്വദേശി നൌഷാദിന്റെ മകൻ മാസിനാണ് മരിച്ചത്. അതേസമയം മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ചുള്ള ഈ വർഷത്തെ എല്ലാ മത്സരങ്ങളും പൊതുപരിപാടികളും റദ്ദാക്കിയതായി സംഘാടകർ അറിയിച്ചു. 73,024 അർഹരായ കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിന്റെ സംസ്ഥാനതല വിതരണോദ്ഘാടനം നാളെ. പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ രാവിലെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് മുതലുള്ള സൌജന്യ റേഷൻ വിതരണോദ്ഘാടനവും ചടങ്ങിൽ നടക്കും. മന്ത്രി അനൂപ് ജേക്കബ് ചടങ്ങിൽ അധ്യക്ഷം വഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവതലമുറ എപ്പോഴും ലഹരി വസ്തുക്കളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. കേരള പോലീസിന്റെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി രാജ്യത്തിനും വിദേശ രാജ്യങ്ങൾക്കും മാതൃകയെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ. മാനസികവും ശാരീരികവുമായ വികാസം ഉറപ്പാക്കി സാമൂഹിക സേവനം ചെയ്യാൻ പ്രാപ്തമായ ഒരു സംഘം യുവാക്കളെ വാർത്തെടുക്കുന്നതിൽ വിജയം നേടിയ മാതൃകയാണ് SPC പദ്ധതിയെന്ന് അദ്ദേഹം പറഞ്ഞു. കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സമാപനമാകും. 39 മെഡലുമായി ഇന്ത്യ 4 സ്ഥാനത്താണ്. 13 സ്വർണം, 17 വെള്ളി, 9 വെങ്കലം എന്നിങ്ങനെയാണ് ഇന്ത്യയുടെ മെഡൽ നേട്ടം. പത്തനംതിട്ട ജില്ലയിൽ മഴക്കെടുതികൾക്ക് ശമനമാകുന്നു. അതേസമയം ജാഗ്രത തുടരണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു. ആകാശവാണി ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴനാശം വിതച്ച റാന്നി പ്രദേശങ്ങളിലും ആറന്മുള പ്രദേശങ്ങളിലും വെള്ളം ഇറങ്ങിത്തുടങ്ങിയത് ജനങ്ങൾക്ക് ആശ്വാസമാകുന്നു. എന്നാൽ ഇവിടങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന ജലം അപ്പർ കുട്ടനാടൻ പ്രദേശങ്ങളിലെത്തുന്നത് കൃഷി ഉൾപ്പെടെ ജനജീവിതത്തെ സാരമായി ബാധിക്കും. മഴ തുടർന്നാൽ മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിപ്പിക്കണമെന്ന് ജില്ലാ ഭരണകൂടം പൊതുജനങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്.
0: സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഇടപെടാനും ജനങ്ങളെ സഹായിക്കാനുമുള്ള ഉത്തരവാദിത്തം മുഖ്യമന്ത്രി VD സതീശൻ നിറവേറ്റണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. കാലവർഷക്കെടുതിയും കടലാക്രമണവും മൂലം അരക്ഷിതാവസ്ഥയിലായ ജനങ്ങൾ പ്രതീക്ഷ വയ്ക്കുന്നത് സംസ്ഥാന സർക്കാരിലാണെന്നും പാർട്ടി സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. ജനങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയെ നേരിടുന്നതിന് എല്ലാ പാർട്ടി ഘടകങ്ങളും സജീവമായി രംഗത്തിറങ്ങണമെന്നും പ്രസ്താവനയിൽ പറയുന്നു. മഴക്കെടുതികളിൽ ദുരിതം അനുഭവിക്കുന്ന ഓരോ കുടുംബത്തിനും അടിയന്തര ആശ്വാസവും അർഹമായ നഷ്ടപരിഹാരവും സംസ്ഥാന സർക്കാർ ഉറപ്പാക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ദുരന്തമുഖത്ത് ജനങ്ങൾക്ക് വേണ്ടത് പിന്തുണയും ആശ്വാസവും അതിജീവനത്തിനായുള്ള മാർഗവുമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി K.മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. V.മുരളീധരൻ MLA അധ്യക്ഷത വഹിക്കും. ഈ മാസം 7 വരെയാണ് ലോക മുലയൂട്ടൽ വാരം. മുലയൂട്ടൽ ജീവിതത്തിന്റെ സുസ്ഥിരമായ തുടക്കത്തിന് എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. കർക്കിടകത്തിലെ പരമ്പരാഗത ആരോഗ്യ ഭക്ഷണശീലങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി കുടുംബശ്രീ എറണാകുളം ജില്ലാ മിഷൻ സംഘടിപ്പിക്കുന്ന 10 കർക്കിടക ഫെസ്റ്റ് നാളെ മുതൽ ഈ മാസം 7 വരെ എറണാകുളം കളക്ടറേറ്റ് കോമ്പൌണ്ടിൽ നടക്കും. കുടുംബശ്രീ സംരംഭകർ ഒരുക്കുന്ന കർക്കിടക വിഭവങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും മേളയിലുണ്ടായിരിക്കും. സംസ്ഥാനത്ത് മഴ ശക്തം. 64 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 1349 പേർ. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സജ്ജമെന്ന് സംസ്ഥാന സർക്കാർ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കണ്ണൂർ, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പുതുതായി അനുവദിച്ച മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണോദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സമാപനം. 39 മെഡലുമായി ഇന്ത്യ 4 സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: You are listening to back-to-back songs on Azra FM 90.

നല്ല സുഹൃത്തുക്കൾ ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെയാണ്. എപ്പോഴും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അവർ എപ്പോഴും നമുക്കൊപ്പമുണ്ടെന്ന് നമുക്കറിയാം. ഇന്ന് ഓഗസ്റ്റ് 2 ഫ്രണ്ട്ഷിപ്പ് ഡേ.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Good evening. Welcome to Red Carpet with me, RJ Anamika. സംഗീതത്തിന് അതിരുകളില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഭാഷയുടെ അതിർവരമ്പുകളെ ഇത്ര മനോഹരമായിട്ട് മായ്ച്ചു കളയാനായിട്ട് കഴിയുമെന്ന് പാട്ടുകളിലൂടെ തെളിയിച്ച ഒരു യുവ പ്രതിഭയാണ് ഇന്ന് റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ അർത്ഥമറിയാതെ താളത്തിനൊപ്പം മാത്രം മൂളി നടന്ന പല അന്യഭാഷാ ഗാനങ്ങൾക്കും അതിന്റെ ജീവൻ ഒട്ടും ചോർന്നു പോകാതെ സ്വന്തമായി മലയാളത്തിൽ വരികൾ എഴുതി ഇൻസ്റ്റഗ്രാമിലൂടെ സംഗീത പ്രേമികളുടെ ഹൃദയം കീഴടക്കിയ കലാകാരൻ ഹിതേന്ദ്ര ഹരി. ഹിതേന്ദ്ര, വെൽക്കം ടു ദി ഷോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഈ പേര് ഭയങ്കര യുണീക്ക് ആണല്ലോ. ഹിതേന്ദ്ര എന്ന പേര് അധികം കേട്ടിട്ടില്ല. ഇതിന് പിന്നിലെ ഈ ഒരു പേരിന് പിന്നിലെ ബാക്ക് സ്റ്റോറി ഒന്ന് പറയാമോ?
2: പേരില് എന്റെ അമ്മയാണ് ഈ പേരിട്ടത്. എന്തോ പത്രത്തിൽ നിന്ന് കണ്ടത് അങ്ങനെ പറയാനാണ്.
1: അപ്പൊ വീട്ടിലെന്താ വിളിക്കാം?
2: വീട്ടിലെ തക്കു എന്ന് പറയാ.
1: തക്കു? ഓക്കെ, വീട്ടുകാരുടെ തക്കു ആണോ? അപ്പൊ ചെറിയ രീതിയിലുള്ള തക്കിടുവല്ലേ? അങ്ങനെയല്ല, ഓക്കെ, വലിയ കൊച്ചാണ്. പക്ഷെ പേരൊക്കെ കേൾക്കുമ്പോ ഭയങ്കര കുഞ്ഞു കുട്ടികൾക്കൊക്കെ വിളിക്കുന്ന ഒരു പേര് പോലെയുണ്ട്. ഇപ്പോ ഇൻസ്റ്റഗ്രാമില് ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ലൈക്സ് കിട്ടിയിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ദുരന്തര സിനിമയ്ക്കകത്തെ ഗെഹറാഹുവ എന്ന പാട്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നത്. ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതാണ് ഒത്തിരി നല്ല രസമായിരുന്നു അത് കേൾക്കാനായിട്ട്. ഇപ്പോ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഫാൻസ് ഒക്കെ ഉണ്ട്. ഈ ഒരു സോഷ്യൽ മീഡിയ സ്റ്റാർഡം വ്യക്തി ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്?
2: മാറ്റങ്ങൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടി എന്നുള്ളതാണ്. കാരണം ഞാൻ കുറെ നാളായിട്ട് ഇങ്ങനെ ചാൻസ് ഒക്കെ നോക്കി ഇങ്ങനെ നടന്നുകൊണ്ട് ഇങ്ങനെ ടൈമിലാണ് ഇങ്ങനെ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ. ഞാൻ ആക്ച്വലി സിംഗറാണ്. അപ്പൊ ഞാൻ ലിറിക്സ് ചെയ്യുന്ന പറയുന്നത് ഞാൻ 2017 ആ ടൈമിലാണ് ഞാൻ ലിറിക്സ് ചെയ്താൻ പറയുന്നത്. അപ്പോ പിന്നെ അങ്ങനെ കുറച്ച് ഷോർട്ട് ഫിലിംസിലൊക്കെ ആ ടൈമിൽ എഴുതിണ്ടായിരുന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ അത് ഇങ്ങനെ പാട്ടൊക്കെ പാടിയിടുവായിരുന്നു. അപ്പോഴാണ് നമ്മുടെ കയ്യിൽ വേറൊരു സ്കില് ഉണ്ടല്ലോ, അപ്പൊ ഇങ്ങനെ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ ചെയ്ത് നോക്കിയതാണ്. അപ്പൊ അത് വർക്കായി. ഇപ്പോ കുറച്ചിപ്പൊ തെലുങ്ക് ഡബ്ഡ് മൂവീസിലൊക്കെ ഇപ്പോ എഴുതാൻ അവസരങ്ങൾ
1: വരുന്നുണ്ട് കൂടുതലല്ലേ?
2: അതെ അതെ അതെ.
1: ഇപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഡബ്ഡ് പാട്ടുകൾ ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അല്ലു അർജുന്റെ പാട്ടുകൾ മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് വന്ന സമയത്തായിരുന്നു. അതൊരു ഡബ്ഡ് പാട്ടാണെന്നുള്ള ഫീലും തോന്നില്ല, അത്രയും മനോഹരമായിട്ടാണ് മലയാളത്തിലേക്ക്
2: എത്തിയിട്ടുണ്ടായിരുന്നത്.
1: അപ്പോ ശരിക്കും കുറച്ചുകൂടി നേരത്തെ ഈ ഒരു ഫീൽഡിലേക്ക് എത്തണമായിരുന്നു അല്ലേ?
2: പെട്ടെന്നൊരു ഒരു ഐഡിയ എന്ന് തോന്നിയത് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൂടാന്നുള്ള ഒരു ഐഡിയയിലാണ് ഞാൻ ഇങ്ങനെ. ഞാൻ ഫസ്റ്റ് ചെയ്തത് ജസ്റ്റ് ബോയ് എന്ന് പറഞ്ഞൊരു കൊറിയൻ സോങ് ഇട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അത് ചുമ്മാ വെറുതെ ഒരു മലയാളമാക്കി ജസ്റ്റ് ഒന്ന് ഇട്ടുണ്ടായിരുന്നു. അതാണ് ഫസ്റ്റ് വൈറലായത്.
1: ഫസ്റ്റ് വൈറലായത് അതായിരുന്നു. ആ ഒരു പാട്ടൊന്ന് പാടാമോ?
2: അത് ഞാൻ വരുമ്പോ ഞാൻ വേണമെങ്കിൽ തുളസിയുടെ ആണെങ്കിൽ ഞാൻ വേണമെങ്കിൽ പാടാം.
1: ഓക്കെ, എന്നാ തുളസി പാടിക്കോ. ഓക്കെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാർഷികത്തിന്റെ നിലവിൽ കട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കട്ടാരക്കര.
2: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
3: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
4: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ YS ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
5: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്. കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
3: YS ഹാർഡ്വെയർസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
5: YS ഉള്ളപ്പോൾ വൈ വറി.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Welcome back to Red Carpet with me, RJ Anamika. Red Carpet-il inne ente kooda join cheyidirikkunnathu singerum lyricistum aayittulla ഹിതേന്ദ്ര ഹരിയാണ്. നമ്മള് ഒരു തെലുങ്ക് പാട്ടോ അല്ലെങ്കിൽ ഒരു ഹിന്ദി സോങ് ഒക്കെ മലയാളത്തിലേക്ക് എഴുതുന്ന സമയത്ത്, വരികൾ എഴുതുന്ന സമയത്ത് മെയിൻ ആയിട്ടും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്? ആ ഒരു ഫീല് കൊടുക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ മെയിൻ ആയിട്ടും ശ്രദ്ധിക്കാറുണ്ട്?
2: വരികൾ എടുക്കുന്നത് ഞാൻ പ്രശ്നം വെച്ചാൽ ഇതിന്റെ ഈ ഹിന്ദി വരിയുടെ മീനിങ് എന്താണെന്ന് ഞാൻ ആക്ച്വലി ചാറ്റ് ജിപിടി വെച്ച് നോക്കാറുണ്ട്.
1: ഓക്കെ,
2: എന്താണ് ഉദ്ദേശിക്കണെന്നുള്ളത്. അപ്പൊ ഞാൻ അത് മലയാളത്തിലോടാക്കാൻ ശ്രമിക്കാറുണ്ട്. എല്ലാം വരാറില്ല. കാരണം വെച്ചാല് ഹിന്ദിയുടെ മീറ്ററും നമ്മുടെ മലയാളത്തിന്റെ മീറ്ററും തമ്മിൽ
1: വ്യത്യാസമുണ്ട്.
2: അപ്പോ നമുക്ക് അത് അതിന് കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പൊ ഞാൻ ഏകദേശം ആ മീനിങ്ങിലൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്.
1: ഞാൻ
2: നല്ല വേറെ നല്ല വരികൾ വരുമ്പോ അതും ആഡ് ചെയ്യും.
1: എത്ര ടൈം എടുക്കാറുണ്ട് ഒരു പാട്ടിന് വേണ്ടി ലിറിക്സ് എഴുതാനായിട്ട്?
2: ഞാൻ എന്തായാലും ഒരു 1 hour എടുക്കാറുണ്ട് ചില ടൈമിൽ. അത് പാട്ടക്കനുസരിച്ചാണ്. ചിലപ്പോ 15 minutes ചിലപ്പോ റെഡി ആവും.
1: ഞാൻ വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ 2-3 weeks എടുക്കും, ആലോചിച്ച് ടൈം എടുക്കും എന്നൊക്കെയാ വിചാരിച്ചോ.
2: അത് ചിലപ്പോ ഇപ്പൊ ഞാനിപ്പോ വർക്കൊക്കെ ചെയ്യുന്ന വരി കൊടുക്കുമ്പോ അവര് ചിലപ്പോ കർശനം പറഞ്ഞു കഴിയുമ്പോ ചിലപ്പോ 1-2 weeks
1: എടുക്കും.
2: അങ്ങനെയൊക്കെ ചെയ്യുമ്പോ. അല്ലാതെ ഞാനിപ്പോ ഡബ്ബിടൊക്കെ ചെയ്യണതാണെങ്കിൽ ഞാൻ ഇപ്പൊ ഒരു കഴിഞ്ഞ 3 weeks ഞാൻ ഒരു തെലുങ്ക് കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 3-4 songs ചെയ്തിട്ടുണ്ടായിരുന്നു.
1: ചെയ്തിട്ടുണ്ടായിരുന്നു. ഒറിജിനലി ആ സിനിമക്ക് വേണ്ടി ചെയ്തതാണോ അല്ലെങ്കിൽ ഈ ദുരന്തർ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പാട്ട് പാടിയ സമയത്തായിരുന്നല്ലോ, ഗെഹറാഹുവ എന്ന പാട്ട് പാടിയ സമയത്തായിരുന്നു ആൾക്കാർ ഏറ്റവും കൂടുതൽ ആ പാട്ട് കേൾക്കുകയും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ പാട്ടിന് വേണ്ടി വരികൾ എഴുതുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നോ?
2: അത് കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ രാത്രി ഇരിക്കുമ്പോഴാണ് എനിക്കൊരു എന്റെ ഒരു ഫോളോവർ റെക്കമെൻഡ് ചെയ്താണ് ഇത് ചെയ്യൂന്ന്. ഞാൻ ആ പാട്ട് ശരിക്കും പറഞ്ഞ കേട്ടിട്ടുണ്ടായില്ല. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ രാത്രി ഇരുന്ന് ഈ പാട്ട് കേട്ടപ്പോ നല്ലൊരു ഒരു ഒഴുക്കിലൂടെ കൊണ്ട് ഒരു മലയാളം പോലെ തോന്നിയപ്പോ ഞാനൊന്ന് പെട്ടെന്ന് വന്നൊരു ഇങ്ങനെ എഴുതി എഴുതി വന്നത് ശരിയാണ്. ഇങ്ങനെ മാറ്റി മാറ്റി കുറെ മാറ്റി മാറ്റിയാണ്
1: ശരിയായത്. അത് എത്ര ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു പാട്ട്?
2: ഞാൻ അന്ന് രാത്രി തന്നെയാണ് ഞാൻ പറഞ്ഞു ഒരു 1 hour ഉണ്ടായി
1: സെറ്റ് ചെയ്തു. പക്ഷെ ആ ഒരു ഫോളോവറിനോട് ഒരു താങ്ക്സ് പറയണം അല്ലേ, കാരണം പെട്ടെന്ന് ആ പാട്ട് വൈറലായി.
2: ആ ഞാൻ അന്ന് തന്നെ പുള്ളിയെടുത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇത് വൈറലായപ്പോ തന്നെ ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയച്ചിരുന്നു താങ്ക് യു എന്ന് പറഞ്ഞു.
1: ഓക്കെ, ആ ഒരു പാട്ടൊന്ന് പാടാമോ?
2: ഓക്കെ ഓക്കെ.

0: ഓ അയ്യോ, അടിപൊളിയായിട്ട് പാടിയിട്ടോ. ശരിക്കും നല്ല ഫീൽ ഉണ്ട് കേൾക്കാനായിട്ട്. ഇതൊരു ഹിന്ദി പാട്ടാണെന്നുള്ളൊരു തോട്ട് നമ്മുടെ മനസ്സിലേക്ക് വരില്ല. ഒരു മലയാളം പാട്ട് കേൾക്കുന്ന ആ ഒരു ഫീൽ ഉണ്ട്. എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ പാടാനായിട്ട്?
1: അതൊരു ടൈമില് വന്നതാണ്. നമുക്ക് അപ്പോ എനിക്കിങ്ങനെ നോർത്ത് ഇന്ത്യ എന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് ഹിന്ദിനേക്കാൾ ഇഷ്ടമായി പറഞ്ഞ രണ്ടു നേരം മെസ്സേജ് അപ്പൊ അതൊരു സന്തോഷമാണ്.
0: രൺവീർ സിംഗിനെ കണ്ടിരുന്നെങ്കിൽ ഈ ഒരു പാട്ട്
1: കേൾക്കുന്നല്ലേ?
0: കേട്ടാലോ, അതൊരു ഭാഗ്യാണല്ലോ. ഈ വിജയ് ദേവരകൊണ്ടയുടെ ഫാനാണോ?
1: അങ്ങനെ ഫാൻ ഒന്നുമല്ല, ഞാനിപ്പോ രണ്ടുമൂന്ന്
0: പാട്ട് പാടിയിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ ഗീതാ ഗോവിന്ദം സിനിമയിലെ പാട്ട് എടുത്തിട്ടുണ്ട് അല്ലേ, മറ്റേ രശ്മികയുടെ വേറൊരു സിനിമയ്ക്കകത്ത് പാട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ കുറച്ച് പാട്ടുകൾ എടുത്ത് കണ്ടിട്ടുണ്ട്.
1: എനിക്ക് ശ്രീരാമിന്റെ വോയിസ് ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ ഞാൻ അത് വെച്ച് അങ്ങനെ എടുത്തതാണ്.
0: അങ്ങനെ എടുത്തതാണ്.
1: അതെ അതെ അതെ.

0: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: നിമുസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം നിമുസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് നിമുസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
0: സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൺ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
0: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC Road, ലോവർ കരിക്കം, കൊട്ടാരക്കര.

0: ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വി ആർ ബാക്ക് ഓൺ റെഡ് കാർപെറ്റ് വിത്ത് മീ ആർ ജെ അനാമിക. സിംഗറും ലിറിസിസ്റ്റും ആയിട്ടുള്ള ഹിതേന്ദ്ര ഹരിയാണ് ഇന്ന് എന്നോടൊപ്പം റെഡ് കാർപെറ്റിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഹിതേന്ദ്രയോട് കുറച്ച് പാട്ട് വിശേഷങ്ങൾ കൂടി ചോദിക്കാനായിട്ടുണ്ട്. ഇപ്പോ പാട്ട് പാടുന്നുണ്ട്, വരികൾ എഴുതുന്നുണ്ട്, ഇതിൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ കൂടുതൽ എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ സന്തോഷം കിട്ടുന്ന ഒരു കാര്യം എന്താണ്? വരി എഴുതുമ്പോഴാണ്. എന്തുകൊണ്ടാണ് വരി എഴുതുമ്പോ ഇത്രയും അധികം സന്തോഷവും ഫ്രീഡവും?
1: ഒരു ഡിഫറെന്റ് ഡിഫറെന്റ് ടൂണാണല്ലോ. അപ്പൊ നമ്മളിങ്ങനെ ഓരോ പുതിയ പുതിയ ചിലപ്പോ എന്റെ മനസ്സിൽ നിന്ന് വേറെ വേറെ വരികൾ പുതിയതായിട്ട് ഇങ്ങനെ വരുമ്പോ അതിന്റെ മീനിങ് ഒക്കെ നമ്മളിങ്ങനെ എഴുതുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവാറുണ്ട്. ഞാൻ കൂടുതലും എഴുതുമ്പോ എനിക്ക് കുറച്ച് കൂടി സന്തോഷം
0: കിട്ടുന്നു, സന്തോഷം കിട്ടുന്നത്. എങ്ങനെയായിരുന്നു ഈ ഒരു മ്യൂസിക് ഫീൽഡിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്? ഏത് പ്രായം മുതലാണ് പാട്ട് പഠിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്?
1: ഞാൻ ആക്ച്വലി ഞാൻ ഒന്നാം ക്ലാസ് തുടങ്ങി ഒരു 10 വർഷമായിട്ട് 10-15 വർഷം കർണാടിക മ്യൂസിക് പഠിച്ചതാണ്. അപ്പൊ അമ്മയാണ് എന്നെ പാട്ട് പഠിക്കാൻ ചേർത്തത്. അപ്പോ അങ്ങനെയാണ് തുടങ്ങിയത്. 1st class മുതലാണ് ഞാൻ തുടങ്ങിയത് പാട്ട് പഠിക്കാനായിട്ട്. പിന്നെ ഞാനൊരു ഒരു 1 ആയപ്പോഴാണ് എന്റെ കൂട്ടുകാരൻ ഇങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്യാൻ പോണായിരുന്നു. അപ്പോ അപ്പോഴാണ് ലിറിക്സ് ചെയ്താണ് ആരെങ്കിലും അറിയുമെന്ന് ചോദിച്ചിരുന്നു. അപ്പൊ എനിക്കറിഞ്ഞൂടാന്ന് പറഞ്ഞ കാരണം അപ്പൊ എന്നോട് എഴുതി നോക്കാമോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെ എഴുതി തുടങ്ങിയത്. അങ്ങനെയാണ് എഴുതിന്റെ തുടക്കം പറയാം.
0: അവിടെയാണ് ഉള്ളിലെ ആ ഒരു കലാകാരനെ പുറത്ത് വന്നത് ആ ഒരു മൊമെന്റിലായിരുന്നു അല്ലേ? സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടല്ലോ, യൂത്ത് ഫെസ്റ്റിവൽ ഒക്കെ വരുന്ന സമയത്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടായിരുന്നോ?
1: ഞാനൊരു 10th class വരെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്.
0: പോസ്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും മടിയൊക്കെ ഉണ്ടാവാറുണ്ടോ? കാരണം ചില ദിവസങ്ങളിൽ നമ്മള് ഡ്യൂട്ടിയെ കഴിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര മടുപ്പായിരിക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടല്ല മടി ഉണ്ടാവാറുണ്ടോ?
1: ചില ടൈമില് ചിലപ്പോ നമുക്ക് ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് ഉണ്ടാവും. ചിലപ്പോ നമ്മൾ എഴുതുമ്പോ ചിലപ്പോ ഒന്നും റെഡി ആവില്ല. അപ്പൊ ഞാൻ എടുത്ത് വെക്കും, പിന്നെ കുറച്ച് നേരത്തേക്ക് നോക്കുള്ളൂ.
0: വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിലിപ്പോ അമ്മ ചേച്ചിയാണ്, അച്ഛൻ്റെ അച്ഛൻ മരിച്ചു, ഞാനും അമ്മയും ചേച്ചിയാണ്.
0: ഓക്കെ, ചേച്ചി എന്താ ചെയ്യുന്നേ?
1: ചേച്ചി അവിടെ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്.
0: ഓക്കെ, വീട്ടിലെല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. എത്രത്തോളം സപ്പോർട്ട് ഉണ്ട് ചേച്ചിയുടെ ഭാഗത്ത് നിന്നൊക്കെ?
1: നല്ല സപ്പോർട്ട് ഉണ്ട്. കുറച്ച് കഴിഞ്ഞിട്ടാണ് എന്റെ വീഡിയോ വൈറലായെന്ന് അവരറിയാം.
0: ഓക്കെ, കുറച്ച് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്?
1: ഞാൻ ഇതിനാരും എന്റെ വീട്ടില് മാത്രമേ അറിയൂ, വീട്ടിലും കുറച്ച് ഫ്രണ്ട്സിന് മാത്രമേ അറിയുള്ളൂ. പുറത്തങ്ങനെ ആർക്കും അറിഞ്ഞൂടാ, എന്റെ ഫാമിലി അല്ലെങ്കിൽ അടുത്തുള്ളവർക്കൊന്നും അറിഞ്ഞൂടാ.
0: റിലേറ്റീവ്സ് ഒക്കെ വീഡിയോ കണ്ടിട്ട് പറയുമല്ലോ, ആ വൈറലായിട്ടുള്ള പാട്ടൊക്കെ കേട്ട് കഴിയുമ്പോ പറയുമല്ലോ അടിപൊളിയായിരുന്നു എന്നൊക്കെ പറയുമ്പോ നമുക്ക് ഭയങ്കര പ്രൗഡ് മൊമെന്റ് ഒക്കെ
1: തോന്നൂലാണ്.
0: സിംഗറും ലിറിസിസ്റ്റും ആയിട്ടുള്ള ഹിതേന്ദ്രയാണ് എന്റെ കൂടെ ഉള്ളത് കേട്ടോ. അപ്പൊ ഇനിയും പാട്ട് വിശേഷങ്ങൾ ചോദിച്ചറിയാനായിട്ടുണ്ട് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. ശ്രീ ഐ ഫോം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിൽ ഉള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
3: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Welcome back to Red Carpet with me, RJ Anamika. Red Carpet il inne ente kooda join cheyidirikkunnathu singerum lyricistum aayittulla Hitendra Hariyana. എന്തെങ്കിലും റിയാലിറ്റി ഷോസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റഡ് ആണോ?
2: ഞാൻ പോയിരുന്നതാണ്, മറ്റേ സരിഗമപ്പ ഉണ്ടല്ലോ.
1: ഓക്കെ,
2: അപ്പൊ അതിന്റെ ഓഡിഷൻ ഒക്കെ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ട്. കേട്ടിട്ടില്ല, പോവാറുണ്ടായിരുന്നു.
1: പോവാറുണ്ടായിരുന്നു. ഇഷ്ടമാണ് ഇങ്ങനെ റിയാലിറ്റി ഷോസിലൊക്കെ പങ്കെടുക്കാനായിട്ട്?
2: പോയിട്ടുണ്ട്.
1: പോയിട്ടുണ്ട്. ഇനിയും കോമ്പറ്റീഷൻസിലൊക്കെ പോവാ. ഇപ്പോ ഹിന്ദിയിലെയും തെലുങ്കിലെയും ഒക്കെ പാട്ടുകൾ മലയാളത്തിലേക്ക് വരികൾ എഴുതാനായിട്ട് നോക്കുമ്പോ ചില വേർഡ്സ് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് എങ്ങനെയാണ് മാനേജ്
2: ചെയ്യാറുള്ളത്? ഇപ്പൊ രണ്ട് ഭാഗങ്ങൾ വെച്ച് വരും. ഇപ്പൊ തെലുങ്കില് നേനു ദാക്കൂന്നൊക്കെ പറഞ്ഞ അങ്ങനെ ചില വേർഡ്സ് ഒക്കെ വരാറുണ്ട് സോങ്ങില്. അപ്പൊ നമ്മുടെ മലയാളത്തിന് എനിക്ക് തോന്നുന്നു രണ്ട് ഭാഗത്ത് വെച്ച് വേർഡ്സ് കുറവാണെന്ന് തോന്നണം. അപ്പൊ അത് ചെയ്ത കുറച്ച് പണിയാണ്. അപ്പൊ ഞാനിങ്ങനെ കൊറേ അത് അതിനുവേണ്ടി ചില കുറേ നേരം ഇരിക്കാറുണ്ട്. ആ ഒരു രണ്ട് ഭാഗം കിട്ടാനൊക്കെ
1: കിട്ടാനായിട്ട് അല്ലെ കുറെ നേരം ഇരിക്കാറുണ്ട്. ഇപ്പൊ പാടിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതായിരിക്കും? ഇപ്പോ ഡബ് ചെയ്ത് പാടിയതിൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട്?
2: അത്
1: തന്നെയാണ് അല്ലെ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഖലീഫ സിനിമയിലെ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നല്ലോ മലയാളം വേർഷൻ, അതൊന്ന് പാടാമോ? മറന്നുപോയോ? ഞാനിങ്ങനെ കൊറേ പാട്ട് പാടിപ്പിക്കാൻ വേണ്ടി ലിസ്റ്റ് എഴുതി
2: വെച്ചിട്ടുണ്ടായിരുന്നു.
1: ഓക്കെ, ഓർക്കുന്ന ഒരു പാട്ട് പാടാമോ?
2: ഞാൻ വേറെ സോങ് പാടിയാലോ? ഡബ്ബർ അല്ലാണ്ട് വേറൊരു സോങ്
1: വേറൊരു പാട്ട് പാടിയാലും മതി.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആരുകസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
4: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
3: ഒള്ളാം അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
4: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
3: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
4: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
3: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
4: അയ്യോ, അത് ശരിയാ.
3: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
5: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: റെഡ് കാർപെറ്റ്. Stay tuned for your favorite celebrity.
1: Yes, അങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വി ആർ ബാക്ക് ഓൺ റെഡ് കാർപെറ്റ് വിത്ത് മീ ആർ ജെ അനാമിക. സിംഗറും ലിറിസിസ്റ്റും ആയിട്ടുള്ള ഹിതേന്ദ്ര ഹരിയാണ് ഇന്ന് എന്നോടൊപ്പം റെഡ് കാർപെറ്റിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഹിതേന്ദ്രയോട് കുറച്ച് പാട്ട് വിശേഷങ്ങൾ കൂടി ചോദിക്കാനായിട്ടുണ്ട്. ഏത് മൊമെന്റ് മുതലായിരുന്നു ഇൻസ്റ്റഗ്രാമില് പാട്ടുകൾ പാടിയിടാം എന്ന ഒരു തോട്ട്
2: വന്നിട്ടുണ്ടായിരുന്നത്? എന്താണ് മാർച്ച് ജനുവരി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒന്ന് ആലോചിച്ചിങ്ങനെ തുടങ്ങി. എന്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ഒരു പാട്ടൊന്നും കിട്ടിയിട്ടില്ല. പെട്ടെന്നാണ് ഈ ജസ്റ്റ് പോയി വന്നത്. അതുകഴിഞ്ഞ് പിന്നെ തുളസി ട്രെൻഡായിട്ട് വന്നു, പിന്നെ എനിക്ക് കയറാവോ വന്നു, അങ്ങനെ അങ്ങനെ പോയതാണ്.
1: അങ്ങനെ അങ്ങനെ കയറി പോയതാണല്ലേ. ഇപ്പൊ പാട്ടുകളുടെ ട്രെൻഡിങ് അനുസരിച്ച് പാടുന്നതാണോ ഇഷ്ടം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള പാട്ടുകൾ സെലക്ട് ചെയ്ത് പാടുന്നതാണോ?
2: കൂടുതലും ട്രെൻഡ് അനുസരിച്ചാ പാടാറ്. കാരണം നമ്മളിപ്പോ അറിയാത്ത പാട്ടാണെങ്കിൽ ആൾക്കാർക്ക് ചിലപ്പോ അറിയാൻ പറ്റില്ല ആ സോങ് ഞാൻ ചെയ്യുമ്പോ. അപ്പോ ട്രെൻഡായിട്ടുള്ള പാട്ടുകളാണല്ലോ ഏറ്റവും കൂടുതൽ അറിയാവുന്ന, മലയാളികൾ കേട്ടിട്ടുണ്ടാവുന്ന സോങ്സ് ആയിരിക്കും ഞാൻ കൂടുതൽ ചെയ്യാറ്.
1: ഓക്കെ, ഏത് ടൈപ്പ് ഓഫ് ജോണേഴ്സിലുള്ള പാട്ടുകൾ പാടാനാണ് ഇഷ്ടം?
2: മെലഡി സോങ്സ്.
1: മെലഡി സോങ്സ് ആണല്ലേ. ഇനി ഇതുവരെ ട്രൈ ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ഒരു പാട്ടുണ്ടോ? കുറച്ച് ഈ ജോണർ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ജോണർ ട്രൈ ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള പാട്ട്
2: ഏതായിരിക്കും?
1: ഓക്കെ ഓക്കെ,
2: അങ്ങനെ എന്തെങ്കിലും
1: ചോദിച്ചോണ്ടിരിക്കുകയാണല്ലേ. എന്തായാലും സിനിമയിൽ അവസരം കിട്ടട്ടെ, തീർച്ചയായിട്ടും കിട്ടും, കിട്ടാതിരിക്കത്തില്ല എന്തായാലും. ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിൽ നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സും വരും, നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സും വരും. ഈ പാട്ടിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ചില ആൾക്കാർ വന്നിട്ട് കമന്റ് ഇടും, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ആ പാട്ടിനെ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി കാണിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് കമന്റ്സ് വന്നിട്ടുണ്ടോ?
2: ചിലതൊക്കെ നല്ല, ചിലതൊക്കെ അവര് പറയണത് ഞാൻ എടുക്കാറുണ്ട്. ചിലപ്പോ ഈ വരി ശരിയല്ല, ഈ വരി മാറ്റിയിട്ട് ഈ വരി കൊടുത്തുകഴിഞ്ഞാൽ നന്നായിരിക്കും എന്നൊക്കെ പറയണ കാര്യമൊക്കെ ഞാൻ എടുക്കാറുണ്ട്. അല്ലാതെ ചുമ്മാ വന്ന് വെറുതെ ഇങ്ങനെ പറഞ്ഞു പോണല്ലോ. ഇപ്പൊ ഫേസ് അക്കൗണ്ടിലേക്ക് വന്ന്
1: നമ്മൾ ഒരു ചെവി കൂടെ കേട്ടിട്ട് മറു ചെവി കൂടെ കളയാന്നുള്ള ഒരു പോളിസിയാണ് നമുക്ക് വേണ്ടത് അല്ലേ.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Welcome back to Red Carpet with me, RJ Anamika. Red Carpet-il inne ente kooda join cheyidirikkunnathu singerum lyricistum aayittulla ഹിതേന്ദ്ര ഹരിയാണ്. ഇപ്പോ അന്യഭാഷ ഗാനങ്ങൾ മലയാളത്തിലേക്ക് എഴുതുന്ന സമയത്ത് ഈ ഒരു സംഗീത ലോകത്തെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ആളാരായിരിക്കും?
2: സംഗീത ലോകത്തെന്ന് പറയാനായിട്ട് ഞാൻ കോളിങ്ങിടെ ഗിരീഷ് കുത്തഞ്ചേരി സാറിന്റെ പാട്ടുകൾ ഇങ്ങനെ എനിക്ക് ഇഷ്ടമായിരുന്നു.
1: ഓക്കെ,
2: അപ്പോ അതിനൊക്കെ ഞാൻ കൂടുതൽ കേൾക്കാറുണ്ട്.
1: സാറിനെ കണ്ടിട്ടുണ്ടോ?
2: ഇല്ലില്ല.
1: മ്യൂസിക് ഡയറക്ടേഴ്സ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ ആരായിരിക്കും? ജേക്സ് പി ജോയ്, ദീപക് ദേവ് ഒക്കെ അല്ലേ. ഇപ്പോ ഹിന്ദിയിലെ ചില പാട്ടുകളോ അല്ലെങ്കിൽ തെലുങ്കിലെ ചില പാട്ടുകളൊക്കെ ട്രൈ ചെയ്യണം എന്ന് തോന്നിയിട്ടില്ല, മലയാളത്തിലേക്ക് വരികൾ എഴുതണം എന്ന് തോന്നിയിട്ടില്ല, പാട്ടുകൾ ഏതെങ്കിലും ഉണ്ടോ?
2: ഞാനിപ്പോ ട്രൈ ചെയ്യാൻ നോക്കണ ഒരു പാട്ടുണ്ട്, മഹേഷ് ബാബുവിന്റെ ഒരു സിനിമയിലെ പാട്ടാണ്. മറ്റേ മഹേഷ് ബാബും കീർത്തി സുരേഷ്
1: അഭിനയിച്ച
2: കലാവതി എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്.
1: ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണല്ലേ. ഓക്കെ, അതിന്റെ ആ ഒരു തെലുങ്ക് വേർഷൻ ഒന്ന് പാടാമോ?
2: അയ്യോ, തെലുങ്ക് ഞാൻ കേട്ടിട്ടില്ല.
1: എന്നെ നിരാശപ്പെടുത്തുവാട്ടെ, ഇത് കൊള്ളാം, പാട്ടുകാരനാന്ന് പറഞ്ഞിട്ട് എനിക്ക് പാട്ടൊന്നും പാടി
2: തരുന്നില്ല.
1: പഠിക്കണം, അതെ, കുറച്ച് ടൈം എടുക്കും. ഇപ്പോ മലയാളത്തിലേക്ക് മാറ്റി എഴുതിയിട്ടുള്ള പാട്ട് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമില് ഇട്ടിട്ടില്ല, പക്ഷെ ആ ഒരു പാട്ട് പാടിയിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയിട്ടില്ലാത്തൊരു മാറ്റി വെച്ച ഏതെങ്കിലും ഒരു പാട്ടുണ്ടായിരിക്കോ?
2: മാറ്റി വെച്ച പാട്ടുകളൊന്നും മഹേഷ് ബാബുന്റെ ഈ പുറത്തിലെ
1: സോങ്ങല്ലേ,
2: അതില് ചില കുറച്ച് ചില മാറ്റങ്ങൾ എടുത്താനുണ്ട്. അത് ഞാൻ വീഡിയോ എടുത്തേ, എനിക്കത്
1: കറക്റ്റായിട്ടുണ്ടായില്ല, അതൊന്നുകൂടെ പാടി സെറ്റ് ആക്കിയിടണം തോന്നിട്ടുണ്ടല്ലേ. ഇപ്പോ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ പാട്ട് കേട്ടിട്ട് എക്സ്പെക്ട് ചെയ്യാത്ത ആരെങ്കിലും വന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടോ? ഇപ്പൊ ഏതെങ്കിലും സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും റിപ്ലൈ ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ?
2: എനിക്ക് കുറെ കമന്റ് വന്നു, ഗഹറാവ സോങ്ങിനാണ് കൂടുതൽ സെലിബ്രിറ്റികൾ എനിക്ക് കുറെ കമന്റ് വന്നേക്കാം. അതായത് അൽഫോൺസ് പുത്രൻ, അങ്ങനെ കുറച്ച് പേര് അത്യാവശ്യം കുറെ പേര് കമന്റ് ഉണ്ടായിരുന്നു.
1: ഓക്കെ, ഇപ്പൊ നമ്മുടെ ടോക്സിക് സിനിമയ്ക്കകത്തെ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നല്ലോ, അതെങ്കിലും ഒന്ന് പാടിത്തരോ എനിക്ക്?
2: ടോക്സിക്
1: സിനിമയ്ക്കകത്തെ തബാഹി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്, പക്ഷെ ഇതൊന്ന് നോക്കി എല്ലാം കഷ്ടമുണ്ട് കേട്ടോ, പാവം ഞാൻ.
2: ഷാറുഖ്
1: ഖാന്റെ മറ്റേ ചലയാന്ന് പറഞ്ഞ പാട്ടോ?
2: ഒന്നുമില്ല, മലയാള സോങ് പാടിത്തരാം.
1: ഓക്കെ, എന്നാ ഞാൻ പറയുന്നൊരു പാട്ട് പാടിത്തരോ?
2: പറഞ്ഞു. ഓക്കെ,
1: ഏത് പാട്ട് വേണം? മണിക്കിനാവിൻ കൊതുമ്പ് വെള്ളം, ആ ഒരു പാട്ട്
2: പാടിക്കോ.
1: പാടിക്കോ.
3: മണി

0: മതി, താങ്ക് യു. എന്തായാലും പെട്ടെന്ന് ലിറിക്സ് നോക്കിയിട്ട് പാടിയല്ലോ. ഓക്കെ, ഇപ്പൊ സിനിമയില് പ്ലേ ബാക്ക് സിംഗർ ആവാനായിട്ടാണോ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കില് ഫോളോ ചെയ്യാനായിട്ടാണോ ആഗ്രഹം ഹരിക്ക്? രണ്ടിലും ആഗ്രഹമുണ്ട്. എന്നാലും ഒരു കുറച്ചുകൂടെ ഒരു താല്പര്യം ഏതിലായിരിക്കും?
1: പ്ലേ ബാക്ക് സിംഗർ ആയിട്ട് വന്നതുണ്ട്.
0: അത് തന്നെയാണല്ലേ ആഗ്രഹം. ഇപ്പൊ നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന് പിന്നിൽ ഒരുപാട് പ്രിപ്പറേഷൻസ് ചെയ്യാറുണ്ട്. അപ്പൊ മെയിൻ ആയിട്ടും ഹരി എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യാറുള്ളത്?
1: എഡിറ്റിംഗ് വലിയതായിട്ട് ഞാൻ എഡിറ്റ് ഒന്നും ചെയ്യാറില്ല, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് പിന്നെ തമ്മിൽ ഇടാനായിരിക്കും ചിലപ്പോ കൂടുതൽ ടൈം എടുക്കണം.
0: ഓക്കേ, ആലോചിക്കാനായിട്ടല്ലേ?
1: അതെ അതെ, എന്ത് ഇടുന്നുള്ളത്?
0: ആ, അതൊരു കൺഫ്യൂഷൻ ആണ്. കാരണം നമ്മളൊരു വീഡിയോ ഇടുന്ന സമയത്ത് അതിന് എന്ത് തമ്മിൽ കൊടുക്കും,
1: പിന്നെ എന്ത് പറയണോന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടാണ് ഇടുന്നത്. നോർമലി ഞാൻ പാട്ട് ഈ പാട്ട് ഞാൻ മലയാളത്തിൽ എഴുതിയിട്ടുണ്ടെന്നും പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ എല്ലാ വീഡിയോയും
0: പറയാറുള്ളത്.
1: അപ്പൊ ഞാൻ അതിനെ ഇപ്പൊ കൊണ്ടുപോകണത്.
0: അത് തന്നെയാണ്. പക്ഷേ കാണാനായിട്ട് ഇപ്പൊ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യാറുണ്ടോ?
1: സ്റ്റേജ് ഷോസ് അല്ലേ, എന്തെങ്കിലും ചെറിയ പരിപാടികളൊക്കെ ഫ്രണ്ട്സ് ഒക്കെ വിളിക്കുമ്പോ അങ്ങനെ നിലകായിട്ട് പോവാറുണ്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഓപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഓപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
2: മുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: റൈറ്റ് കാർപെറ്റ്. Stay tuned for your favorite celebrity.
1: Yes, അങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വി ആർ ബാക്ക് ഓൺ റെഡ് കാർപെറ്റ് വിത്ത് മീ ആർ ജെ അനാമിക. സിംഗറും ലിറിസിസ്റ്റും ആയിട്ടുള്ള ഹിതേന്ദ്ര ഹരിയാണ് ഇന്ന് എന്നോടൊപ്പം റെഡ് കാർപെറ്റിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഹിതേന്ദ്രയോട് കുറച്ച് പാട്ട് വിശേഷങ്ങൾ കൂടി ചോദിക്കാനായിട്ടുണ്ട്. ഈ അടിച്ചുപൊളി പാട്ടുകളൊക്കെ പാടാനായിട്ട് ഇഷ്ടമാണോ?
2: അടിച്ചുപൊളി പാട്ട് എന്റെ വോയിസിൽ ചിലപ്പോ അത് വർക്ക് ആവില്ല, അതുകൊണ്ട് ഞാനത് പാടി നോക്കാറില്ല. ഞാൻ
1: പാടി നോക്കിയിട്ടില്ല ഇതുവരെ,
2: അങ്ങനെ ഞാൻ പാടിയിട്ടില്ല.
1: ഇല്ല,
2: മെലഡിയാണ് ഞാൻ ഉള്ളു പറയണത്. വേണമെങ്കിൽ ഒന്ന് ഒരു തമിഴ് വേണമെങ്കിൽ ഞാൻ ചെയ്ത് നോക്കാം. പാടിക്കോടെ?
1: ആ പാടിക്കോ.
2: പത്തുമാടി വീട് കൊണ്ട് സ്വത്ത് സുഖം വേണ്ട, പട്ടം കളെ വാങ്ങി

0: என் பேரு படையப்ப, இளவட்ட நடையப்ப, எங்களோட உள்ளதெல்லாம் இளஞ்சிங்க படையப்பா, நெஞ்சில்லாறு படையப்ப, பின்னால் ஒரு வடையப்ப, யுத்தம் ஒன்று கருகையில் பத்து வீரர் படையப்பா.
1: ഇതാണോ പാടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞത്? അസലായിട്ട് പാടുന്നുണ്ടല്ലോ.
2: ഓക്കെ,
1: പക്ഷെ രസമുണ്ട് കേട്ടോ. ഇതുപോലത്തെ പാട്ടുകളൊക്കെ കൂടുതൽ
2: പാടും.
1: നമ്മള് വെറൈറ്റി ജോണേഴ്സ് നമ്മള് നോക്കുമ്പോ കൂടുതൽ ആൾക്കാർക്ക് അതും ഇഷ്ടപ്പെടുമല്ലോ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാർഷികത്തിന്റെ നിലവിൽ പട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ലബോറട്ടറി ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Welcome back to Red Carpet with me, RJ Anamika. Red Carpet-il inne ente kooda join cheyidirikkunnathu singerum lyricistum aayittulla Hitendra Hariyana. ഇനി നമുക്ക് കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസിലേക്ക് കടന്നാലോ. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പറയും, പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ പറയാനായിട്ട് ശ്രദ്ധിക്കാട്ടോ. ഓക്കെ, ഹിന്ദി പാട്ടുകളാണോ അല്ലെങ്കിൽ തെലുങ്ക് പാട്ടുകളാണോ? അതായത് ഏത് പാട്ടുകളാണ് ഇഷ്ടം, ഹിന്ദിയാണോ തെലുങ്കാണോ? തെലുങ്ക്. ഓക്കെ, മിഡ് നൈറ്റ് അതായത് അർദ്ധരാത്രിയില് പാട്ട് പാടുന്നതാണോ രാവിലെ പാട്ട് പാടുന്നതാണോ കുറച്ച് കൂടുതൽ ഇഷ്ടം?
2: മിഡ് നൈറ്റ്.
1: ഒരു ദിവസം പാട്ട് കേൾക്കാതിരിക്കാൻ പറ്റോ? യെസ് ഓർ നോ? ഇളയരാജ ഓർ എ ആർ
2: റഹ്മാൻ?
1: എ ആർ റഹ്മാൻ. ഓക്കെ, പാട്ട് പാടുന്നതാണോ വരികൾ എഴുതുന്നതാണോ കൂടുതൽ ബുദ്ധിമുട്ട്?
2: വരികൾ
1: എഴുതുന്നത്. ഇൻസ്റ്റഗ്രാം ലൈക്ക് ഓർ യൂട്യൂബ് കമന്റ്?
2: ഇൻസ്റ്റഗ്രാം ലൈക്ക്.
1: ഓക്കെ, സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നുവെങ്കിൽ ഹിതേന്ദ്ര ഹരി ഇന്ന് ആരാകുമായിരുന്നു? വേറൊരു രീതിയിൽ കേട്ടോ, ജോലി അല്ല ഉദ്ദേശിച്ചത്.
2: അല്ലാതെ
1: ഫോട്ടോഗ്രാഫി ഇഷ്ടാണോ?
2: ഫോട്ടോഗ്രാഫി
1: ഓക്കെ. അപ്പോ കാട്ടിലൊക്കെ പോയിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്ത് കാണുമല്ലോ?
2: ഫോട്ടോസ് ഒക്കെ എടുക്കാറുണ്ട് മൊബൈലായിട്ട്.
1: ഓക്കെ, ട്രാവൽ ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം ഏതാ?
2: സ്ഥലം ഇടുക്കി.
1: ഇടുക്കി. പുറത്തേക്കൊക്കെ നോക്കുന്നില്ല?
2: പുറത്തേക്ക് പോയിട്ടില്ല, പോയിട്ടില്ല.
1: ഓക്കെ, പോയ സ്ഥലം ഇടുക്കിയാണല്ലേ. ഓക്കെ, അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ട്രെൻഡിങ് സോങ്സ് ഓർ 90s സോങ്സ്?
2: Trending songs or 90s songs?
1: 90s songs.
2: 90s songs.
1: 90s songs. Okay, ഇനി നമുക്കൊരു ഗെയിമിലേക്ക് കടക്കാം. അതായത് ഞാൻ ആ ഒരു ഗെയിമിന്റെ പാട്ട് പാടിത്തരും. പാട്ട് പാടിയല്ല, പാട്ടിന്റെ വരികൾ ഞാൻ പറഞ്ഞു, പാട്ട് പാടത്തില്ല കേട്ടോ. അപ്പൊ അത് വേറൊരു ഇമോഷനില് പാട്ട് പാടണം. അതായത് ഇപ്പം പാലാപ്പള്ളി എന്ന് പറഞ്ഞ പാട്ട്, അത് ഭയങ്കര സങ്കടത്തോടുകൂടി ആ പാട്ട് എനിക്ക് പാടിത്തരണം. പറ്റും? ഇത് അത് കുഞ്ഞു ചെറുതായിട്ടൊന്ന് പാടിയാ മതി. പാലാപ്പള്ളി എന്ന് പറഞ്ഞ പാട്ടൊരു ഡാൻസ് നമ്പർ പാട്ടാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ആ പാട്ട് പറഞ്ഞത്. അന്ന് ആ പാട്ട് തന്നെ ഒരു ഭയങ്കര സങ്കടത്തോടു കൂടി
2: പാടിക്കും. ഞാൻ ഈ പാട്ട് പാട്ട് ഈ കേട്ടോണ്ടിരിക്കുന്ന സാധനം നമുക്ക് വേറെ മാറ്റി പാടാൻ വെച്ചാൽ പറ്റില്ല, നടപടി ആവില്ല.
1: എന്നാലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.
2: ഞാൻ വേണമെങ്കിൽ സ്ലോയില് പാടാം.
1: ഓക്കെ, സ്ലോയില് പാടിയാ.
2: പിന്നെ കുറച്ച് ഇമോഷണൽ ആയിട്ട്
1: ഒരു. ഓക്കെ ഓക്കെ.

0: ഇങ്ങനെ
1: ഇത് കൊള്ളാലോ, നല്ല രസമുണ്ടല്ലോ. സിംഗറും ലിറിസിസ്റ്റും ആയിട്ടുള്ള ഹിതേന്ദ്രയാണ് എന്റെ കൂടെ ഉള്ളത് കേട്ടോ. അപ്പൊ ഇനിയും പാട്ട് വിശേഷങ്ങൾ ചോദിച്ചറിയാനായിട്ടുണ്ട് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് ശ്രീ ഐ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ, 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ, നിയർ ജൂബിലി മന്ദിരം, പുല്ലമൺ, കൊട്ടാരക്കര.

കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കേൾക്കാൻ കുതിച്ച ഹിന്ദി ഗാനങ്ങളുമായി യാദേൻ എല്ലാ ഞായറാഴ്ചയും രാത്രി 9 മണി മുതൽ 11 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: मेरी गल सुने थे बैत
1: Red Carpet. Stay tuned for your favorite celebrity.
2: Yes, I'm going to show you beautiful light particle session. We are back on Red Carpet with me, RJ Anamika. Singer, lyricist, Hitendra Hariyana. Inne ennodoppum Red Carpet join cheyidirikkunnathu Hitendrodu korchu paattu visheshangal koodi chodikkanayittundu. Ippo Instagram lode paattu paadiyidanayittu aagrahikkunna oru paadu aalkarundu. Chila aalkarku veettil ninnum support kittarilla. Avarku kodukkan pattunna oru message endayirikkum Hari.
3: നിങ്ങളെ അന്വേഷിച്ചാരും വരൂല, നിങ്ങളെ കഴിവന്വേഷിച്ചാരും കൂടെ ഇല്ല, നമ്മളെന്നെ തേടി പോണം. അപ്പൊ അതാലോചിച്ചാൽ അപ്പൊ നമ്മളെന്നെ ചെയ്തോണ്ട് തന്നെ ഞാനതാണ് കഴിക്കാറ്. അപ്പോ ചെയ്യ, ട്രൈ ചെയ്യാന്നുള്ളതാണ്.
2: ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കാം അല്ലേ?
3: അതെ അതെ.
2: ഓക്കേ, ഫൈനലി എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരാമോ? എനിക്ക് വേണ്ടിയേ.
3: ഓക്കേ. നെഞ്ചു

0: நெஞ்சுக்குள் பெய்திடும் தாமரை, நீருக்கும் மூழ்கிடும் தாமரை.
1: ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇത്രയും നല്ലൊരു മനോഹരമായ പാട്ട് എനിക്ക് പാടി തന്നതിന്. ഓക്കെ, അപ്പോ ഞാൻ ഹരിന്ന് വിളിച്ചോട്ടെ. എനിക്ക് ഹിതേന്ദ്ര എന്ന് പേര് പറയുമ്പോഴേക്കും കൊറേ സമയം എടുക്കും അത്രയും പറഞ്ഞു
2: തരുമ്പോഴേക്കും.
1: വിളിക്കാറില്ല എല്ലാരും, എന്താ അപ്പൊ വിളിക്കുക? ഹരിന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോ ഹരി നമ്മുടെ ഈ ഒരു റെഡ് കാർപ്പറ്റ് എന്ന ഷോയിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നല്ല രസമായിരുന്നു സംസാരിക്കാനായിട്ട്. നല്ല നല്ല പാട്ടുകൾ പാടി തന്നു. കുറച്ച് പരിഭവം ഉണ്ട്, ചില പാട്ടുകൾ എനിക്ക് പാടി തന്നില്ല. എന്നാലും സാരിയില്ല, കുഴപ്പമില്ല, ഞാൻ
2: അഡ്ജസ്റ്റ് ചെയ്തു.
1: ഓക്കെ, കുഴപ്പമില്ല. അപ്പോ ഇതുപോലെ ഇനിയും ഒരുപാട് മനോഹരമായിട്ടുള്ള പാട്ടുകൾ പാടാൻ പറ്റട്ടെ. നല്ലൊരു പ്ലേ ബാക്ക് സിംഗർ ആവാൻ പറ്റട്ടെ. ഇനിയും നല്ല നല്ല അവസരങ്ങൾ കിട്ടട്ടെ. നമ്മുടെ ജെക്സ് പി ജോയ് സാറിന്റെ കൂടെയും അതുപോലെ ദീപക് ദേവ് സാറിന്റെ കൂടെയും വർക്ക് ചെയ്യാൻ പറ്റട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.
2: താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്.
3: ഹായ് മാലിനി, ഐ എം കൃഷ്ണൻ. നാ ഇത് സൊല്ലിയാകണം, നീ அவ்வளோ அழகு, இங்க எவனும் இவ்வளோ அழகா ஒரு இவ்வளோ அழகா பார்த்துருக்க மாட்டாங்க. நான் எல்லாம் பற்றியும்

ഇജോ എന്നൊരു കഥാപാത്രമുണ്ട് ഈ സിനിമയിൽ. മുഴുവൻ പേര് ഇമ്മാനുവൽ ജോൺ എന്നാണ്. സുനിൽ എന്ന പുതിയ നടനാണ് ഇജോ ആയി വരുന്നത്. ഇജോയും അച്ചുവുമായുള്ള സൗഹൃദത്തിന്റെ വളർച്ച ഒരു ഗാനത്തിലൂടെയാണ് കാണിക്കുന്നത്. പ്രണയത്തിനും സൗഹൃദത്തിനും ഇടയ്ക്കുള്ള നേർത്ത അതിർവരമ്പിലൂടെയാണ് ഈ ഗാനത്തിന്റെ യാത്ര. അതിസൂക്ഷ്മമായാണ് രാജസാർ ഇതിന് സംഗീതമൊരുക്കിയത്. ഈണത്തോടൊപ്പം അദ്ദേഹത്തിന്റെ മനസ്സിൽ അറിയാതെ കടന്നുവരുന്ന വാക്കുകളും ഭാവവും നിങ്ങൾക്കിതിൽ കേൾക്കാം.

കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.